ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നിങ്ങളുടെ രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദവിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6238810555. നമ്പർ ഒരിക്കൽ കൂടി 6238810555. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഭക്ഷ്യ വിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: സിനിമ കുട്ടക. വെള്ളിത്തിരിയുടെ അഭ്രപാളികളിൽ
1: തലച്ചോറിലുണ്ടാവുന്ന ക്ഷതങ്ങൾ, അൾഷൈമേഴ്സ്, ഡിമെൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ
2: നമ്മള് നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ലേ. എലിക്കുട്ടിയെ നമ്മുടെ അപ്പനമ്മമാരെ നമ്മൾ എങ്ങനെ നോക്കിയോ അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നേ.
3: എത്ര ഉയരത്തിലും നിങ്ങൾ പറന്നോളൂ, ഞാൻ അയച്ചു തരാം കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാൻ.
0: കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ മികച്ച ചലച്ചിത്രങ്ങളിലൂടെ.
4: മധുവന്തിയോ യമൻ കല്യാണിയോ? അതോ ഇല്ല, അതൊരിക്കലും മേഘമൽഹാറല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു.
0: സിനിമാ കുട്ടക ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം തുടർന്നു വരുന്ന ഞായറാഴ്ച രാവിലെ 10 മണിക്കും.

റേഡിയോ കൊച്ചി 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ നീലമ്പേരൂർ സുരേഷ് കുമാർ, സംഗീത അധ്യാപകനാണ്. റേഡിയോ കൊച്ചി 90 FM നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ആരോഹി എന്ന പേരിൽ പ്രക്ഷേപണം ചെയ്യുന്ന കർണാടക സംഗീത പാഠങ്ങൾ പഠിക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരു ക്ലാസ് 3 തവണകളിലായി നിങ്ങൾക്ക് ഈ പരിപാടി കേൾക്കാം. ഞായർ രാവിലെ 7:30 ആ അധ്യായത്തിൻ്റെ

പ്രക്ഷേപണങ്ങൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കും ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്കും ഉണ്ടായിരിക്കുന്നതാണ്. കർണാടക സംഗീതം പഠിക്കാൻ ആഗ്രഹിക്കുന്ന പ്രായഭേദമന്യുള്ള എല്ലാവർക്കും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കേൾക്കുക ആരോഹി.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേസ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയുടെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ മൻഹ ഹർഷൽ. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് KPM മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് കൊണ്ടോട്ടിയിലെ മാനേജിംഗ് ഡയറക്ടർ ആൻഡ് ചീഫ് കൺസൾട്ടന്റ് ആയിട്ടുള്ള ഡോക്ടർ ഷൈജലബു KP ആണ്. വെൽക്കം ഡോക്ടർ.
1: താങ്ക് യു.
0: അപ്പോൾ ഡോക്ടറെ, യൂഷ്വലി ആയിട്ട് നമ്മൾ ഈ കുട്ടികളിൽ എങ്ങനെ എപ്പോഴും എപ്പോഴും സിക്നസ് കാണാറുണ്ട്. അപ്പോൾ എപ്പോഴും ഈ കുട്ടികൾക്ക് അസുഖമാണ്. അപ്പോൾ അതെന്തുകൊണ്ടാണ് ഇങ്ങനെ എപ്പോഴും കുട്ടികൾക്ക് അസുഖം വരുന്നത്?
1: യൂഷ്വലി പണ്ടത്തെ കുട്ടികളെ അപേക്ഷിച്ച് ഇപ്പോഴത്തെ കുട്ടികൾ ഒരുപാട് ഇങ്ങനെ ഫ്രീക്വൻ്റ്ലി ഇല്ലാണ്, അതേപോലെ അവരെന്നും ഹോസ്പിറ്റലാണ്. ഇത് ശരിക്കും നമ്മൾ ഇന്നത്തെ സമൂഹത്തിൽ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ്. കാരണം ഇതിന് ഒരുപാട് കാരണങ്ങളുണ്ടാവും. അത് കുട്ടികൾ ചെറുപ്പം മുതലേ നമ്മൾ നർച്ചർ ചെയ്യുന്ന ആ പിന്നെ രീതികളും, അതേപോലെ അതിൻ്റെ പിന്നെ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു, എന്ത് ചികിത്സ ചെയ്യുന്നു, എന്ത് ഭക്ഷണം കൊടുക്കുന്നു, ഏത് രീതിയിൽ കുട്ടി ജീവിക്കുന്നു, എന്ത് ഹൈജീൻ കുട്ടി പാലിക്കുന്നു, ഇതെല്ലാം അതിന് ഘടകങ്ങളാണ്. പിന്നെ കുട്ടിയുടെ ഇമ്മ്യൂണിറ്റി മുതൽ പിന്നെ അതേപോലെ പോഷകാഹാരം മുതൽ ഒരുപാട് കാര്യങ്ങൾ ഇതിന് കാരണക്കാരണം.

ആയിട്ടുണ്ട്. ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇതിലിപ്പം നമ്മൾ കാണുന്ന ഇത്ര ഒരുപാട് കാരണങ്ങളിൽ മേജർ ഇഷ്യൂ ഇപ്പം നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ നാട്ടിൽ പിന്നെ വളരെ പെട്ടെന്നാണ് നമ്മൾ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഓവർ കൺസേൺ പാരൻസ് ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നക്കാർ. ഓവർ കൺസേൺഡാണ്. കുട്ടികളെ അമിതമായി ശ്രദ്ധിച്ച് അവരെ വയ്യാലെ കൂടിയിട്ട് അവർക്കൊരു ചെറിയൊരു പനി വന്നാൽ പോലും, ഒരു ചെറിയ ജലദോഷം വന്നാൽ പോലും ഉടനെ മരുന്ന്

0: ഫ്രീക്വൻ്റ്ലി നമ്മൾ പിന്നെ എന്തെങ്കിലും അസുഖം വരുമ്പോഴേക്ക് പെട്ടെന്ന് കൊടുക്കുന്നു എന്നുള്ളത്. ഇത് നമ്മുടെ പിന്നെ രാജ്യത്ത് മാത്രമേ ഇത് കൂടുതലായിട്ട് കാണുന്നുള്ളൂ, പുറത്തൊന്നും ഇത് അത്ര കൂടുതലല്ല. പിന്നെ പുറത്തൊക്കെ നമ്മൾ കാണാറുണ്ട് ഒരു ഒരു പാരസിറ്റമോളോ ആൻറ്റിബയോട്ടിക്സോ ഒക്കെ ഒന്നും വളരെ ഈസിലി അവൈലബിൾ ആയിരിക്കില്ല അവർക്ക്. അത് അവർക്ക് ബുദ്ധിയില്ലാത്തതുകൊണ്ടല്ല അവർ ചെയ്യുന്നത്. ഇത് പിന്നെ ഫ്രീക്വൻ്റ്ലി ഈ പിന്നെ നമ്മൾ പാരസിറ്റമോൾസ് ഒക്കെ ഇങ്ങനെ എന്തെങ്കിലും പനി വരുമ്പോൾ കുട്ടനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് കുട്ടികളുടെ ഇമ്മ്യൂണിറ്റി കുറയ്ക്കും എന്ന് അവർക്ക് അറിയാവുന്നതുകൊണ്ടാണ് നമ്മളിതിങ്ങനെ വാങ്ങി കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ് കൊച്ചുങ്ങൾക്ക്. അപ്പോൾ എന്താ വെച്ചാൽ ഇതിൻ്റെ പ്രോപ്പർ കോഴ്സ് മെയിൻറ്റെയിൻ ചെയ്യില്ല, ഇതിനെതിരെ റെസിസ്റ്റൻസ് നേടും. പിന്നെ അതേപോലെ തന്നെ ഇതിന് കുറച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അതിനകത്ത് 5 years ഒക്കെ കഴിയുമ്പോഴേക്ക് ആൻറ്റിബയോട്ടിക്സിൻ്റെ കാലം ഏതാണ്ട് അവസാനിക്കാൻ പോവാണെന്നാണ് പല പ്രഗത്ഭരും പറയുന്നത് കേരളത്തിൽ കേട്ടോ. പുറത്തൊന്നും അത് ഉണ്ടാവില്ല, അതിന് പുറത്തൊന്നും ഇവരങ്ങനെ ഫ്രീക്വൻറ്റ് യൂസ് ആവൈ പിന്നെ അലോ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ സിസ്റ്റം ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്താണ് അവർ കുറച്ചുകൂടി സേഫാണ്.
1: അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പം കുട്ടികളുടെ ഹോസ്പിറ്റൽ വിസിറ്റ് എങ്ങനെ കുറയ്ക്കാൻ പറ്റും?
0: വളരെ ചെറുപ്പത്തിലെ ഈ ഒരു സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് വ്യക്തമായിട്ട് കുറയ്ക്കാൻ സാധിക്കും. വളരെ ചെറിയ കുട്ടികൾ ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ഒരു ക്ലിനിക്കിൽ കുട്ടികളെ കൊണ്ടുവരുമ്പോൾ വെറും ജലദോഷം മാത്രമേ ഉള്ളൂ, വെറും ജലദോഷം. അവർക്കും വേണ്ടത് മെഡിസിൻ ആണ്. മെഡിസിൻ വേണ്ടെന്ന് അവർ പറഞ്ഞ് മനസ്സിലാക്കി വിട്ടാലും അവരെന്ത് ചെയ്യണം, എന്തെങ്കിലും ഒരു മെഡിസിൻ എന്താ കുട്ടി രാത്രി അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ് കിടക്കുന്നു എന്ന് അവർ പറയണം. അവർ ചെറിയൊരു ഒരു അവസ്ഥ പോലും സഹിക്കാനുള്ള ഒരു അവസ്ഥ ഒരു ഒരു അത് കുട്ടിയിൽ ഉണ്ടാക്കണം. അത് അത് ഉണ്ടാക്കിയാൽ മാത്രമേ അത് എലിമിനേഷൻ, നാച്ചുറൽ എലിമിനേഷൻ ആണല്ലോ, ഒരു പ്രകൃതിദത്തമായ ഒരു പുറന്തള്ളലാണ്. അതൊന്നും അങ്ങനെ ചികിത്സിക്കേണ്ട, ഈസിലി ചികിത്സിക്കേണ്ട ആവശ്യമില്ല. അത് ചികിത്സിക്കേണ്ട ആവശ്യം ഉണ്ടായിട്ട് ഉണ്ടാവണമെങ്കിൽ ഒന്നുകിൽ കഫ് കെട്ടോ അല്ലെങ്കിൽ ചുമ അല്ലെങ്കിൽ ശ്വാസം എടുക്കാനുള്ള പ്രയാസം, അങ്ങനെ ഭയങ്കര കൂടുതൽ അവസ്ഥകളിലേക്ക് കുട്ടി സഫറിങ്സ് വല്ലാണ്ട് കൂടുകയാണെങ്കിൽ മാത്രമേ ചികിത്സിക്കേണ്ടുള്ളൂ. അല്ലാതെ ഇത്രയും ചെറിയ സംഗതികൾ നമ്മൾ ചികിത്സിക്കാൻ മെനക്കെടരുത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ തന്നെയാണ് നമ്മൾ ചെറിയ പനിയും. പനി ഒരിക്കലും ഒരു ഡിസീസ് അല്ലല്ലോ, പനി ഒരിക്കലും ഡിസീസ് അല്ല. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഓൺലൈൻ ഒരു ഒരു ചാനലിൻ്റെ ഒരു ഒരു പോസ്റ്റർ കണ്ടു, ഇത്ര 8000 കേസസ് പെർ ഡേ പനി വരുന്നു, പനി ഭയങ്കര മാരകമായി പടരുന്നു. ഇത് ശരിക്കും നമ്മുടെ നാട്ടിൽ ഒരു ഒരു ഒരു ഫിയർ ഫാക്ടർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ജനങ്ങളുടെ ഇടയിൽ. അതൊരു ഭയങ്കര വലിയ ഘടകമാണത്. ഇപ്പം നമ്മളിതിങ്ങനെ ഈ ചാനൽ ന്യൂസും അതേപോലെ പിന്നെ എന്ത് മീഡിയാസിലും നമുക്ക് മീഡിയ അവയർനെസ് കൂടുതലാണല്ലോ. ഇപ്പം ഈ മീഡിയ കൂടി ഇതിങ്ങനെ പനി പിന്നെ ആൾക്കാർ കൂടുന്നു, പനി വന്നിട്ട് മരിക്കുന്നു, ഈ വാർത്ത നമ്മളിങ്ങനെ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പിന്നെ ഇത് മീഡിയ ആൾക്കാരുടെ അവയർനെസ്സിന് വേണ്ടിയായിരിക്കും കൊടുക്കുന്നത്, പക്ഷേ ഇതൊരു നെഗറ്റീവ് പിന്നെ സൈഡും കൂടി ഇതിനുണ്ട്. ഇത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കയറിയിട്ട് മൂപ്പരങ്ങൾ സേവ് ആവുന്നുണ്ട്. നമ്മൾ ഒരേ സംഗതി തന്നെ കുറേ ദിവസം കാണില്ലേ, എവറി ഡേ ഇത്രയും ഇന്ന് പനി മരണം പനി മരണം. അപ്പം എന്തു ആവാം എനി കേസ് ഓക്കെ. അപ്പം ഇതിങ്ങനെ നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിൽ പോയിട്ട് അങ്ങോട്ട് സേവ് ചെയ്തിട്ട് പിന്നെ എപ്പോഴെങ്കിലും എൻ്റെ ഫാമിലിയിൽ എൻ്റെ കുട്ടിക്കൊക്കെ ഒരു പനി വരുമ്പോൾ പിന്നെ ഞാൻ എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള പനി മരണം എന്നുള്ള വാർത്തയും എൻ്റെ കുട്ടിയുടെ പനിയും തമ്മിൽ ഒന്നിങ്ങോട്ട് കണക്റ്റ് ആവും. ഇത് കണക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ എന്താ ആ ഒരു ഫിയർ ഫാക്ടർ അങ്ങോട്ട് ക്രിയേറ്റ് ആയിട്ട് പിന്നെ അങ്ങോട്ട് പോവാണ്. ഇത് ഇതിനറിഞ്ഞോ അറിയാതെയോ പിന്നെ മീഡിയാസും പിന്നെ എല്ലാവരും ഇതിന് കാരണക്കാരനാവുന്നുണ്ട്. അപ്പൊ ഇതിന് ആവശ്യമുള്ള പരിഗണന നൽകുക, ആവശ്യമില്ലാത്ത പരിഗണന നൽകരുത്. അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ ഈ ഫീവർ ഒരിക്കലും ഒരു അസുഖമായിട്ടല്ലല്ലോ. നമ്മുടെ ശരീരത്തിൽ ഒരു അണുക്കൾ കയറിയിട്ടുണ്ടെങ്കിലും ഇത് എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ, നമ്മുടെ പ്രതിരോധ ശേഷി ഉണ്ടല്ലോ എല്ലാവർക്കും, ഈ പ്രതിരോധ ശേഷി നമ്മുടെ സർട്ടൻ കെമിക്കൽസ് റിലീസ് ചെയ്യുമ്പോൾ ഈ സർട്ടൻ കെമിക്കൽസ് എന്ത് ചെയ്യും നമ്മുടെ പിന്നെ ബ്രെയിനിൽ ചെന്നിട്ട് അവിടെ പിന്നെ ഹൈപ്പോതലാമസിൽ ഒരു സെന്ററിൽ പിന്നെ ബോഡി ടെമ്പറേച്ചർ കൂട്ടാൻ ആവശ്യപ്പെടും. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ വരുന്ന വൈറസിനെ അല്ലെങ്കിൽ ബാക്ടീരിയസിനെയൊക്കെ എതിരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശരീരം ചെയ്യുന്ന ഫസ്റ്റ് ഡിഫൻസ് മെക്കാനിസം ആണത്. കുറേ പിന്നെ കാര്യങ്ങൾ ഇതുകൊണ്ടുണ്ട്. അതായത് ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ ഇത് ഒന്ന് നമ്മുടെ ഉള്ളിലുള്ള വൈറസിനെയും ബാക്ടീരിയസിനെയൊക്കെ ഇൻഫെക്ഷനെയൊക്കെ തടയാനും അതേപോലെ അവരുടെ ഓവർ ഗ്രോത്ത് പ്രിവെൻ്റ് ചെയ്യാനൊക്കെ അത് സഹായിക്കും. അതേപോലെ വൈറ്റ് ബ്ലഡ് സെൽസിനെ അത് ഒരു ബൂസ്റ്റ് ചെയ്യും, നമ്മുടെ പിന്നെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ബൂസ്റ്റ് ചെയ്തിട്ട് അവർ കൂടുതൽ ഇമ്മ്യൂണിറ്റി സ്ട്രോങ് ആക്കാൻ ശ്രമിക്കും. ഇതൊക്കെ ഫീവർ ഉണ്ടാകുമ്പോൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ബിഗിനിങ് സ്റ്റേജിൽ ഇപ്പൊ പനി വന്നു അത് മോണിറ്റർ ചെയ്യുക എന്നല്ലാതെ ഉടനെ മരുന്ന് കൊടുക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് വരരുത്. ആ കൺസെപ്റ്റിലേക്ക് വരുന്നത് നമ്മൾ എന്തുകൊണ്ടായിരിക്കും, മുമ്പേ ഉള്ള നമ്മുടെ ഫിയർ ഫാക്ടർ അതിപ്പം പിന്നെ ഡേ ബൈ ഡേ ഇങ്ങനെ ക്രിയേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. മേ ബി നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, നമുക്ക് ഇത്തരം പനി മരണങ്ങളൊക്കെ അമിതമായി വാർത്തയാവാൻ തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളായിട്ടുണ്ടാവുള്ളൂ. മഴക്കാലം ഉള്ള കാലം മുതലേ മഴക്കാല രോഗങ്ങളും ഉണ്ട്, പക്ഷെ അത് ഇങ്ങനെ ന്യൂസ് ആയിട്ട് പബ്ലിഷ് ചെയ്യപ്പെടുന്നതുകൊണ്ട് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റും കൂടി ജനങ്ങളുടെ ഇടയിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതാണ് ഈ ഫിയർ ഫാക്ടർ ഉണ്ടാക്കിയിട്ട് അതാണ് ഈ കൊച്ചുങ്ങളെ അമ്മമാർ അച്ഛന്മാർ കൂടുതൽ വേഗത്തിൽ ഹോസ്പിറ്റലിലേക്ക് ബ്രിങ് ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് ഞാൻ കാണുന്നത്.

0: അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഇടയ്ക്കിടെ ഇങ്ങനെ കുട്ടികളിൽ ഈ അസുഖം വരുന്നത് ഇത് നോർമലാണോ?
1: തീർച്ചയായിട്ടും. അതായത് നമ്മൾ വളരെ ചെറിയ കുട്ടികൾ, അതായത് ഇൻഫൻറ് സ്റ്റേജ് കുട്ടികളിൽ ഒരു 6 to 8 അല്ലെങ്കിൽ 10 times ഒക്കെ പെർ ഇയർ ഇൻഫെക്ഷൻസ്, അതായത് ഇടയ്ക്കിടയ്ക്ക് അസുഖങ്ങൾ വരിക എന്നുള്ളത് അതൊരു ഒരു പ്രശ്നമുള്ള കാര്യമേ അല്ല. പക്ഷേ അതേപോലെ നമ്മുടെ ഏജ് അഡ്വാൻസ് ചെയ്യുന്നതിനനുസരിച്ച് അതൊരു 6 times അല്ലെങ്കിൽ 5 to 6 times വരെയൊക്കെ ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് ഒരു ടീനേജ് പ്രായമാകുമ്പോഴേക്ക് ഒരു 2 to 3 times ഇൻ എ ഇയർ എന്നൊരവസ്ഥയിലേക്ക് അതിങ്ങനെ കുറഞ്ഞ് വരും. അപ്പോൾ അതോടുകൂടിയേ ഇമ്മ്യൂണിറ്റി ഒക്കെ നന്നായിട്ട് ഡെവലപ്പായി വരുള്ളൂ. പക്ഷേ നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ ചെറുപ്പത്തിൽ ഒരു 8 to 10 times കുട്ടികൾക്ക് അല്ലെങ്കിൽ 6-7 times ഒക്കെ ഇയർലി ബുദ്ധിമുട്ടുകൾ അസുഖങ്ങൾ വരുന്നുണ്ട്. അത് വരുന്നത് നോർമലും ആണ്. പക്ഷെ നമ്മളതിന് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇടപെട്ടിട്ട് നമ്മളതിന് മരുന്ന് കൊടുത്ത് നമ്മൾ കാത്തു നിന്ന് മാറാവുന്ന, അതായത് മോണിറ്റർ ചെയ്തിട്ട് മാറാവുന്ന കാര്യങ്ങൾ പോലും നമ്മൾ മോണിറ്റർ ചെയ്യാതെ വളരെ പെട്ടെന്ന് ആക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ 8 to 10 times വരുന്ന അത്രയും ഇമ്മ്യൂണിറ്റി കൂടാനാണ് ശരീരം അത്തരം ഇൽനെസ് തരുന്നത്. ഓരോ പ്രാവശ്യം കുട്ടിക്ക് ഇൽനെസ് വരുമ്പോഴും ഇമ്മ്യൂണിറ്റി ഇങ്ങനെ കൂടി വരെ ചെയ്യാം. പക്ഷേ ഇത് നമ്മൾ വളരെ പെട്ടെന്ന് ആക്ട് ചെയ്യുന്നതോടുകൂടി ഇമ്മ്യൂണിറ്റി വിൽ ബി ഡൗൺ, അങ്ങനെ കുറഞ്ഞു വരും. ഇത് ഇൻ ഫ്യൂച്ചർ കുട്ടികളിൽ പിന്നെയും അസുഖങ്ങൾ വരാനൊരു കാരണക്കാരനായിട്ടും മാറാറുണ്ട്.
0: ഇന്നത്തെ ജനറേഷനിലെ കുട്ടികൾക്ക് ഇമ്മ്യൂണിറ്റി വളരെ കുറവാണെന്ന് പൊതുവെ കേൾക്കാറുണ്ട്. അതായത് പണ്ടത്തെ ജനറേഷനായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇന്നത്തെ ജനറേഷനിൽ ഇമ്മ്യൂണിറ്റി കുറവാണ്. അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള മെയിൻ കാരണം എന്താണ്?
1: പണ്ടത്തെ ജനറേഷനും ഇപ്പോഴത്തെ ജനറേഷനും തമ്മിൽ ശരിക്കും അങ്ങനെ ഒരു ഹ്യൂജ് ഡിഫറൻസ് അല്ല. സ്റ്റിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വന്ന മാറ്റങ്ങൾ നമ്മൾ ഒരുപാട് മാറ്റിയിട്ടുണ്ട്. ഒന്നാമത് നമ്മൾ നമ്മുടെ കൊച്ചുങ്ങൾ ഇപ്പം ആകെ 4 steps വയ്ക്കുന്നത്, 2 steps വീട്ടിൽ നിന്ന് ഇറങ്ങും, 2 steps വണ്ടിയുടേത് സ്കൂൾ ബസ്സിൻ്റെത് കയറും. അതല്ലാതെ ഇവർ നടക്കുന്നില്ല, ഓടുന്നില്ല, ഒരു ആക്ടിവിറ്റീസും ഫിസിക്കലി ഇവർക്കില്ല. പക്ഷെ പണ്ടൊന്നും അങ്ങനെ ആയിരുന്നില്ല, പണ്ട് ഫുള്ള് പുറത്തായിരുന്നു. ഇപ്പം നമ്മളൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ അടിച്ച് വീട്ടിലേക്ക് കയറ്റണം. ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയല്ല, അപ്പോൾ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്തേക്ക് ഇറക്കേണ്ട അവസ്ഥയിലാണ്. ഇവർ പുറത്തേക്ക് ഇറങ്ങുന്നില്ലല്ലോ. ഔട്ട്ഡോർ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഇമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാനുള്ള ഒരു മേജർ ഇമ്പോർട്ടൻറ്റ് തിങ് ആണ്. അതൊന്നും ഇപ്പോഴത്തെ കുട്ടികളിലും പണ്ടത്തെ കുട്ടികളിലും വ്യത്യാസമുണ്ട്. അപ്പോൾ ഇപ്പം ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നാച്ചുറലി ഇമ്മ്യൂണിറ്റി അവർക്ക് കുറവാണ്. പിന്നെ രണ്ടാം അടുത്ത വിഷയം എന്താണെന്ന് വെച്ചാലും പണ്ടത്തെ പോലെയല്ല, പണ്ടത്തെക്കാളും കൂടുതലായിട്ട് ഇപ്പം അമിതമായി ഷുഗറി പ്രൊഡക്ട്സ്, ഒരുപാട് ഷുഗറി പ്രൊഡക്ട്സ്, അത് റിഫൈൻ കാർബ്സ് ബിസ്ക്കറ്റ് പോലെ അല്ലെങ്കിൽ ഐസ്ക്രീം, ഇപ്പോൾ ചോക്ലേറ്റ്, അതേപോലെ വേറെ ഒരുപാട് പേര് പറയുകയാണെങ്കിൽ ഒരുപാട് സാധനങ്ങളുണ്ടാവും. അപ്പോൾ ഓവർ ഷുഗറി ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഒക്കെ അമിതമായി ഉപയോഗിക്കുന്നതോടുകൂടി ഇവരുടെ ഇൻഫ്ലമേഷൻ ചാൻസസ് ഒക്കെ വളരെ കൂടുതലാണ്. അത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസിനൊക്കെ അത് സ്കോപ്പ് കൂടുതലുണ്ടാക്കും, ഇത്തരം ഇൻഫ്ലമേഷൻസ് ഒക്കെ കൂടുതൽ കൂടുതൽ വന്നുകൊണ്ടിരുന്നാലും. പിന്നെ അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, കുട്ടികൾ പോഷകാഹാരക്കുറവാണ്. അതായത് നമ്മൾ ബാലൻസ്ഡ് ഡയറ്റാണ് പ്രശ്നം. പോഷകാഹാരക്കുറവ് എന്ന് പറയുമ്പോൾ നമ്മൾ ബാലൻസ്ഡ് ആയിരിക്കില്ല, നമ്മൾ എന്തെങ്കിലും ഒരു സാധനം കഴിക്കും അത് മാത്രം കഴിച്ചുകൊണ്ടിരിക്കും. ബാലൻസ്ഡ് ആയിരിക്കണം ഡയറ്റ്. നമ്മളിപ്പം സമീകൃത ആഹാരം എന്നൊക്കെ സ്കൂളിൽ പറഞ്ഞ് പഠിച്ചിട്ടില്ലേ, എല്ലാ ഭക്ഷണങ്ങളും ഉൾപ്പെട്ടിട്ടുള്ള ഒരു മീലായിരിക്കണം നമ്മൾ കൺസ്യൂം ചെയ്യുന്നത്. അത് ശരിക്കും നമ്മൾ ചെറിയ കുട്ടികളാകുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു 6 months വരെ നമ്മളിപ്പം മലപ്പാൽ മാത്രം കഴിഞ്ഞ് 1 year വരെ സെമി സോളിഡ് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന എല്ലാ ഭക്ഷണം കഴിച്ച് ഒരു 2 years കൊണ്ട് നമ്മളെല്ലാം കഴിച്ച് ശരിക്കും പറയപ്പെടുന്നത് എന്താ വെച്ചാൽ, ഒരു കുട്ടിയുടെ ഭക്ഷണക്രമം തീരുമാനിക്കപ്പെടുന്നതന്നെ 1st 2 years ഉള്ളിലാണെന്നാണ്. അപ്പം നമ്മൾ ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം കുട്ടികളെ നർച്ചർ ചെയ്ത് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഒരിക്കലും കുട്ടികൾ ഒറ്റക്ക് മിടുക്കന്മാരാവില്ല. ബാക്കി ഏത് ജീവജാലങ്ങളുടെ കുട്ടികളും ഒറ്റയ്ക്കാണ് ബാക്കിയെല്ലാം ചെയ്ത് അവർ റെഡിയായി വരും. മനുഷ്യനെ നമ്മൾ എത്രത്തോളം അത് കറക്റ്റായി നന്നാക്കി എടുക്കുന്നോ അത്രത്തോളം നന്നായി വരും. കുട്ടികൾ ഒറ്റയ്ക്ക് മിടുക്കരാവില്ല, നമ്മൾ മിടുക്കരാക്കിയേ പറ്റുള്ളൂ. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് ഇമ്മ്യൂണിറ്റി കൂട്ടാനും അവരുടെ ഭക്ഷണമൊക്കെ റെഡിയാക്കാനും അവരുടെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഒക്കെ കറക്റ്റ് ചെയ്യാനും ഇതെല്ലാം ഒന്ന് റെഡിയാക്കി വന്നാൽ മേ ബി കുറച്ച് വർഷം കൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കുട്ടികളിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന പ്രയാസങ്ങളെ ഒരു പരിധിവരെ നമുക്ക് തടയാൻ സാധിക്കും.
0: പുറം രാജ്യങ്ങളിൽ പലർക്കും മെഡിസിൻസ് ഒന്നും പെട്ടെന്ന് കിട്ടാറില്ല. അതായത് ഒരു ഡോക്ടറെ കാണാൻ തന്നെ അവർ മാസങ്ങളോട് അപ്പോയിൻമെന്റ് ഒക്കെ എടുത്തിട്ടാണ്, വെയിറ്റ് ചെയ്തിട്ടാണ് കാണാറ്. അപ്പൊ അതെന്താണ് അങ്ങനെ?
1: അതൊരു വളരെ നല്ല ക്വസ്റ്റ്യൻ ആണ്. എല്ലാവർക്കും അത് എല്ലാവരും അതിനെ പറ്റി ചോദിക്കാറുണ്ട്. പുറത്തെന്താ അത്ര ഹെൽത്ത് സിസ്റ്റം മോശമാണല്ലോ. അത് മോശമായിട്ടല്ല. ഇത് ശരിക്കും അതിന് നമ്മൾ പറയുകയാണെങ്കിൽ, ഒരാൾക്ക് മീൻ പിടിച്ചു കൊടുക്കുന്നതിന് പകരം അയാളെ മീൻ പിടിക്കാൻ പഠിപ്പിച്ചു കൊടുക്കുക എന്ന് പറയില്ലേ, ആ ഒരു സിസ്റ്റത്തിലേക്കാണ് ഇത് പോകുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ, ഇവരിപ്പോൾ എനിക്ക് ഒരു പേഴ്സണലി ഒരു അനുഭവം ഉണ്ടായി. ഞാൻ എൻ്റെ ഒരു പേഷ്യൻ്റ് ഒരു സംബന്ധം പറഞ്ഞു, ഇവർക്ക് ഒരു രാത്രി 12 o'clock രാത്രി അവിടുന്ന് USൽ അവർ പനി വന്നു, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, എമർജൻസിയിൽ അവരെ ഇരുത്തി. പിറ്റേന്ന് ഉച്ചയ്ക്ക് 12 o'clock അപ്പോയിൻമെൻറ്റ്, അതുവരെ അവിടെ എമർജൻസിയിൽ ആ കുട്ടീനെ ഇരുത്തിയേക്കുവാണ്. അപ്പോൾ ഇവരിങ്ങനെ ഫീവർ മോണിറ്റർ ചെയ്യും, ഫീവർ മോണിറ്റർ ചെയ്ത് ഇങ്ങനെ നിൽക്കും. വല്ലാണ്ട് കൂടുമ്പോൾ അവർ ഇങ്ങനെ തുടയ്ക്കും എന്നല്ലാണ്ട് ഒരു മെഡിസിനും കൊടുത്തില്ല. പിറ്റേന്ന് ഉച്ചയ്ക്ക് 12 o'clock അപ്പോയിൻമെൻറ്റ് ടൈമിൽ ഇവർ കയറി കണ്ടപ്പോൾ ആ ഡോക്ടർ ചെക്ക് ചെയ്തപ്പം ഫീവർ വാസ് ഡൗൺ.

0: കുറച്ചുകൂടി നന്നായിട്ട് ഫീവർ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ എന്ത് പറഞ്ഞു എന്ന് വെച്ചാൽ, നിങ്ങളിനി ചികിത്സിക്കേണ്ട ആവശ്യമില്ല, ഇത് അങ്ങനെ തന്നെ കുറഞ്ഞോളും, ബാക്കി വീട്ടിൽ പോയി മാറിക്കോളും, നിങ്ങൾ പൊയ്ക്കോന്നാണ് അവർ ഒരു മെഡിസിനും കൊടുക്കാതെ അവർ പറഞ്ഞിവിടെ ചെയ്തത്. ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, നമ്മുടെ നാട്ടിലൊക്കെയാണ് ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചെങ്കിൽ ആ പേഷ്യൻറ്റിൻ്റെ കുടുംബക്കാർ ഹോസ്പിറ്റലിൽ അടിച്ച് തകർക്കൂലേ, ഇത് എൻ്റെ കൊച്ചിന് പനി വന്നിട്ട് മരുന്ന് കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട്. അത് നാച്ചുറൽ ഇമ്മ്യൂണിറ്റി അതായത് ആക്ടിവേറ്റ് ആവുകയും ഈ പനി എന്ന് പറയുന്ന സംഗതി നമ്മുടെ പിന്നെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ബിൽഡ് ചെയ്യാനാണെന്നും അതേപോലെ നമ്മുടെ വൈറസിനെയും ബാക്ടീരിയക്കെതിരെയും ഫൈറ്റ് ചെയ്യാനാണും എന്നുള്ള ആ ഒരു വിവരം വളരെ വ്യക്തമായി ആ പേഷ്യൻറ്റിനെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് അവർ ചെയ്തത്. പിന്നെ അതിന് ശേഷം ഞാൻ പിന്നെ പനിച്ചിരുന്നോ എന്ന് ഞാൻ ചോദിച്ചു ആ പേഷ്യൻറ്റോട്. ആ പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോൾ പിന്നെയും പനി, ചെറിയ പനിയൊക്കെ വന്നായിരുന്നു. അപ്പോൾ പിന്നെ ഹോസ്പിറ്റലിൽ പോയായിരുന്നു. ഇല്ല, പെട്ടെന്ന് ഉച്ചയാകുമ്പോഴേക്ക് വീട്ടിൽ പോയാൽ തന്നെ വീട്ടിലിരുന്നാൽ തന്നെ മാറുന്നുണ്ട് എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ നാട്ടിലും ഇത്തരം ഒരു അവയർനെസ് കൊണ്ടുവന്നാൽ മാത്രമേ ഈ ഫ്രീക്വൻ്റ്ലി ഹോസ്പിറ്റലൈസേഷൻ എന്ന പരിപാടി, അതായത് എന്തിനും ഏതിനും നമ്മളിങ്ങനെ ചികിത്സ തേടിപ്പോകുന്നൊരവസ്ഥ, തേടിപ്പോയി കഴിഞ്ഞാൽ ഡോക്ടർമാർക്ക് ചികിത്സ തരുമല്ലാതെ വേറെ മാർഗമില്ല. ഡോക്ടർമാരെ കുറ്റം പറഞ്ഞിട്ട് ഇതിനൊരു കാര്യമില്ല, ഇത് പബ്ലിക് അവയർനെസ് എന്നെ ഇതിന് മാർഗമുള്ളൂ. നമ്മൾ പിന്നെ ഡോക്ടർമാരെ എടുത്ത് പോയി, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു നേരം മരുന്ന് കിട്ടിയില്ലെങ്കിൽ ഇന്ന് രാവിലെ മരുന്ന് കഴിച്ച് ഉച്ചയാകുമ്പോഴേക്കും മാറിയിട്ടില്ലെങ്കിൽ ഗവന്മാർ ഡോക്ടർമാരെ ചീത്തറിയാണ്. അങ്ങനെ എല്ലാ സിസ്റ്റം വേണ്ടത് ഇതിനെ അനുകൂലമായിട്ട് ഇത് എങ്ങനെയാണോ ഇതിനെ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളത് ജനങ്ങളിടയിൽ തന്നെ സ്ട്രോങ് അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. എന്നാൽ മാത്രമേ നമ്മുടെ നാട്ടിലെ കൊച്ചുങ്ങളും രക്ഷപ്പെടുള്ളൂ.
1: അപ്പോ പനി വന്നാൽ ഡോക്ടർ പറയുന്നത് എന്താണ്, ഒട്ടും ചികിത്സിക്കേണ്ട എന്നാണോ?
0: ഒരിക്കലും അല്ല, പനി വന്നാൽ ചികിത്സിക്കണം. പനി വന്നാൽ ചികിത്സിക്കണം എന്നുള്ളത് പിന്നെ നമ്മൾ ചെറിയ പനി വന്നാൽ ഒട്ടനും മരുന്ന് കൊടുത്ത് ആ രീതിയിൽ ചെയ്യേണ്ടെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതായത് മോണിറ്റേർഡ് ആയിരിക്കണം ബേബി. നമ്മൾ പിന്നെ എവറി 3 hours, 6 hours ഒക്കെ കൂടുമ്പോൾ മോണിറ്റർ ചെയ്ത് പിന്നെ ടെമ്പറേച്ചർ എഴുതി വെച്ച് അത് വല്ലാണ്ട് കൂടുവാണെങ്കിൽ, അതായത് ഇപ്പോൾ 1 or 2 മേലോട്ടൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ഇമ്മീഡിയറ്റ് അറ്റൻഷൻ വേണം. അതും ഏജ് വൈസ് നമ്മൾ ശ്രദ്ധിക്കണം. ഒരു ഇൻഫൻസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഇത്രയും വളരെ ടെമ്പറേച്ചറിലേക്ക് വരാൻ പാടില്ല, അതിന് മുമ്പ് തന്നെ നമ്മൾ അറ്റൻഷൻ കൊടുക്കണം. കുറച്ചുകൂടി ഏജ് കൂടിയതൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഒരു പിന്നെ ടീനേജ് ഗ്രൂപ്പ് ആണെങ്കിൽ നമുക്ക് ഒന്നുകൂടി വെയിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഏജും കുട്ടിയുടെ സാഹചര്യം ഒക്കെ അനുസരിച്ച് നമ്മൾ അതിന് പരിഗണിക്കണം. അത് മോണിറ്റേർഡ് ആയിരിക്കണം എന്നുള്ളതാണ്, അല്ലാതെ അന്ധമായി കൊടുക്കരുത് എന്നല്ല. ഓട്ടെ, നമുക്ക് കുട്ടിയുടെ അവസ്ഥകൾ നോക്കിയിട്ട്, അതായത് പിന്നെ കുട്ടി ഭയങ്കര ക്ഷീണമുണ്ട്, പിന്നെ കുട്ടി അതേപോലെ ഒട്ടും ഭക്ഷണം കഴിക്കുന്നില്ല, അതേപോലെ മേലൊക്കെ എന്തെങ്കിലും തടിച്ചു പൊങ്ങി വരുന്ന അവസ്ഥയുണ്ട്, അതേപോലെ കുട്ടിക്ക് അസോസിയേറ്റഡ് ആയിട്ട് കഫക്കെട്ട്, പനി, ഇങ്ങനെ പിന്നെ ചുമ, ഇത്രയും കൂടുതൽ ഭയങ്കര പ്രയാസങ്ങളൊക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യാനേ പാടില്ല, ഇമ്മീഡിയറ്റ് ആയിട്ട് അറ്റൻഷൻ കൊടുക്കണം, മെഡിസിൻ കൊടുക്കണം. ഇതല്ലാത്ത കേസിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. കുഴപ്പമൊന്നും ഇല്ലാത്ത കേസ് ഈ പറഞ്ഞ ഇമ്മീഡിയറ്റ് പിന്നെ അറ്റൻഷൻ കൊടുക്കേണ്ട ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല, ചെറിയൊരു പനിയേ ഉള്ളൂ എങ്കിൽ നമ്മൾ പെട്ടെന്ന് ഇടപെടുന്നത് കുട്ടിയുടെ ഇമ്മ്യൂണിറ്റി കുറയ്ക്കാനേ സഹായിക്കുള്ളൂ, കൂട്ടാൻ സഹായിക്കില്ല.
1: ഈ കുട്ടികൾ സ്കൂളിൽ പോകുന്നത് വരെ നമ്മൾ അത്ര കുഴപ്പങ്ങൾ, അത്ര അസുഖങ്ങളൊന്നും അവർക്ക് അത്ര കാണാറില്ല. പക്ഷെ എന്നാൽ സ്കൂളിൽ പോയി തുടങ്ങിയത് തൊട്ടിട്ട് അവർക്ക് ഇങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് ഓരോ അസുഖങ്ങളും വരുവാണ്. അതെന്താണ് അതിന് പിന്നിലെ റീസൺ?
0: ഒരുപാട് കുട്ടികളുടെ പാരൻസ് ചോദിക്കുന്ന ചോദ്യം തന്നെ, അതെന്താ സ്കൂളിൽ പോയാൽ ഇങ്ങനെ അസുഖങ്ങളായിട്ട് വരുന്നത്? അത് സ്കൂളിൽ പോയിട്ട് വരുന്നതല്ല, അവരുടെ ഇമ്മ്യൂണിറ്റി ഫുള്ളി ഡെവലപ്ഡ് അല്ല, ആ അവസ്ഥയിലാണ് ഇവർ സ്കൂളിൽ പോയി തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ക്രോസ് ഇൻഫെക്ഷൻസ് വരുമ്പോൾ വേറെ എന്തെങ്കിലും കുട്ടികൾക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുമ്പോൾ ഈ കുട്ടീനെ ബാധിക്കും. ഓക്കെ, നല്ലതാണെന്ന് വെച്ചാൽ ഇതൊരു കണക്കിന് നല്ലതാണ്. ഈ ആ ക്രോസ് ഇൻഫെക്ഷൻ ഉണ്ടാവുന്നതോടെ കുട്ടിക്ക് ഇമ്മ്യൂണിറ്റി വർദ്ധിക്കാൻ അത് കാരണക്കാരനാവും. അതിങ്ങനെ പിന്നെ 1, 2, 3 പ്രാവശ്യമൊക്കെ ചിലപ്പോൾ അങ്ങനെ വരുമായിരിക്കും, വന്ന് കുറച്ച് പ്രാവശ്യം അങ്ങനെ വന്നു കഴിഞ്ഞാൽ കുട്ടിക്ക് പിന്നെ അങ്ങനെ വരാണ്ടാവുകയും ചെയ്യും. അല്ലാതെ ഒരു പ്രാവശ്യം സ്കൂളിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് കിട്ടി പിന്നെ പിന്നെ തീരെ അങ്ങനെ സ്കൂളിൽ പോയാൽ പ്രശ്നമുണ്ടെന്ന് വെച്ചിട്ട് പിന്നെ കഴിഞ്ഞ ദിവസം ഒരു പേഷ്യൻ്റിൻ്റെ അടുത്ത് വന്നിരുന്നു, പിന്നെ ഒരുപാട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അസുഖങ്ങൾ വരുന്നുണ്ട്, ഇപ്പോൾ സ്കൂളിൽ പറഞ്ഞേക്കാറില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും അതിന് പരിഹാരമല്ല, അത് ഇടയ്ക്കിടയ്ക്ക് വന്നോട്ടെ, വന്ന് കുറച്ച് കഴിയുമ്പോൾ അതിനുള്ള ചികിത്സ ചെയ്തിട്ട് കുറച്ച് കഴിയുമ്പോഴേക്ക് ഇവരുടെ ആ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് മെല്ലെ മെല്ലെ ഈ അഡ്വാൻസ് ചെയ്യുന്നതിനനുസരിച്ച് കുറഞ്ഞു കുറഞ്ഞു വന്നോളൂ.
1: ഇടയ്ക്കിടയ്ക്ക് ഈ കുട്ടികൾക്ക് ഓരോ അസുഖം വരുന്നുണ്ടല്ലോ, അപ്പൊ അതുകൊണ്ട് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടോ?
0: തീർച്ചയായിട്ടും ഉണ്ടാവാം. അതിലൊരു ഇപ്പം ഞാൻ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേജർ തിങ് ആണ് നമ്മൾ അഡിനോയിഡ്, കുട്ടികളുടെ അഡിനോയിഡ് ഉണ്ടെങ്കിൽ ടോൺസിലിൻ്റെ ഇഷ്യൂസ് ഒക്കെ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെയൊക്കെ ഒരു മെയിൻ റീസൺ ആയിട്ട് നമ്മൾ കാണുന്നത് ഈ ഫ്രീക്വൻറ്റ് ഇൽനെസ് ആണ്. ഇടയ്ക്കിടയ്ക്ക് പനി, ചുമ, കഫക്കെട്ടൊക്കെ വരും, അലർജി വരുന്ന കുട്ടികളാണ്. അപ്പോൾ അഡിനോയിഡ്സ് ഒരു 14 വയസ്സോടുകൂടി, 12, 13 വയസ്സോടുകൂടിയൊക്കെ അത് ഓട്ടോമാറ്റിക്കലി ചുരുങ്ങിപ്പോകും. അത് ടീനേജ് കഴിഞ്ഞാൽ കുട്ടികളുടെ ഇമ്മ്യൂണിറ്റി കംപ്ലീറ്റ് ഡെവലപ്പ് ആവുകയും ചെയ്യും, അതോടുകൂടി അത് വേണ്ട. അപ്പോൾ അൺഡെവലപ്പ് ചെയ്യാത്ത ഇമ്മ്യൂണിറ്റിയിൽ കുട്ടികൾക്ക് ഉള്ളൊരു ആഡഡ് സെക്യൂരിറ്റി ആണല്ലോ ഈ അഡിനോയിഡ് ഗ്രന്ഥി. കുട്ടികൾക്ക് ആവശ്യമില്ലാത്ത സംഗതിയല്ലല്ലോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അസുഖങ്ങളൊക്കെ വരുന്നതുകൊണ്ട് ഇതിങ്ങനെ വലുതായി വലുതായി വലുതായി കൊണ്ടിരിക്കും. അതുകൊണ്ട് കുട്ടികൾക്ക് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ബുദ്ധിമുട്ടുകൾ വരാം. അത് ആദ്യം ഈ പനിയും കഫക്കെട്ടും ഒക്കെ വന്നിട്ടാണ് അഡിനോയിഡ് ഗ്രന്ഥിയൊക്കെ വലുത്.

0: ഉണ്ടാവുന്നത്. പിന്നെ എന്തുണ്ടാവും, ഇതിങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് അതിന് പിന്നെ വലുതായി വലുതായി അതിന് ഇൻഫ്ലമേഷൻ വന്ന്, അതിന് ബുദ്ധിമുട്ട് വന്ന്, ഇൻഫെക്ഷൻ വന്ന്, അതുകൊണ്ട് പിന്നെ രണ്ടാമത് പനി വരാൻ തുടങ്ങും. അപ്പം ആദ്യം പനി കൊണ്ട് അഡിനോയിഡ്സ് വലുതായി, പിന്നെ അഡിനോയിഡ്സ് ഇൻഫെക്റ്റഡ് ആയിട്ട് പിന്നെ പനി വരാൻ തുടങ്ങി. ഇതൊരു സൈക്കിളായിട്ട് ഇങ്ങനെ തുടരും. ഇതേപോലെ ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് പനി വന്നാൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പിന്നെ അഡിനോയിഡ്സിനെ മാത്രം നമ്മൾ പിന്നെ ചികിത്സിക്കുന്നതിന് പകരം അത് ഇത്തരം അലർജികളും ഇടയ്ക്കിടയ്ക്ക് വരുന്ന പിന്നെ എന്താ പറയുക അവിടെ കുട്ടികളുടെ അസുഖങ്ങളും ഒക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്തരം ബുദ്ധിമുട്ടുകളിലേക്ക് പോകാണ്ട് തന്നെ സഹായിക്കാൻ പറ്റും.
1: ഇപ്പം ഡോക്ടേഴ്സ് ഭയങ്കര പെട്ടെന്ന് തന്നെ ക്വിക്കായിട്ട് മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന എന്തെങ്കിലും പ്രവണതയുണ്ടോ?
0: തീർച്ചയായിട്ടും അത് ഡോക്ടറുടെ കുഴപ്പമല്ല, അത് ശരിക്കും പിന്നെ പാരൻസിൻ്റെ കുഴപ്പമാണ്. പാരൻസിൻ്റെ ഈ അമിതമായിട്ടുള്ള പിന്നെ ഓവർ കെയറും ഇവരുടെ അമിതമായ ആ പേടിയും ഒക്കെയാണ് ഡോക്ടർമാരെ കൊണ്ടിത് ചെയ്യിപ്പിക്കുന്ന പലരും, പല ഡോക്ടർമാരും ഇത് ചെയ്തു പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ രാവിലെ ഫീവറായിട്ട് വന്നാൽ ഉച്ചയാകുമ്പോഴേക്കും അവർക്ക് പനി മാറിയിരിക്കണം, അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് ആക്ഷൻ കിട്ടണം, വളരെ പെട്ടെന്ന് അസുഖം മാറണം. അത് അതിൻ്റെ ഒരു നാച്ചുറൽ കോഴ്സ് റൺ ചെയ്യാൻ പോലും ഇവർ സമ്മതിക്കില്ല, അല്ലെങ്കിൽ കുറ്റൻ ഡോക്ടർക്കായിരിക്കും. അങ്ങനെ ഒരു വലിയ വിഷയമുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ പിന്നെ പല ഡോക്ടർമാരും ഞാനൊക്കെ ഉൾപ്പെടെ എന്താ ചെയ്യാറെന്ന് വെച്ചാൽ ഇവർ വന്നു കഴിഞ്ഞാൽ ടൈം എടുക്കുന്നൊന്നും നോക്കാറില്ല, അവർക്ക് വ്യക്തമായി നിർദ്ദേശം കൊടുത്ത് പിന്നെ ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ചിഞ്ഞിപ്പോൾ ചികിത്സ വേണ്ടെങ്കിൽ അത് വേണ്ട, നിങ്ങൾ പൊക്കോളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ വിടാറുണ്ട്. പക്ഷേ എല്ലാവരും അങ്ങനെ ടൈം എടുത്ത് ചെയ്തോളണമെന്നില്ല. പക്ഷേ ഇതിന് പിന്നെ ഡോക്ടർമാരുടെ കുഴപ്പത്തേക്കാളും കൂടുതൽ പബ്ലിക്കിൻ്റെ കുഴപ്പമാണ് ഇത്തരം പ്രശ്നങ്ങളിൽ നമ്മൾ കാണുന്നത്. എന്നാൽ അവർക്ക് ഒട്ടും ക്ഷമയില്ലാത്ത, ഒട്ടും ഒന്നിനും ക്ഷമയില്ലാത്ത ഒരു സമൂഹമാണ് ഇന്നിപ്പം വളർന്നു വരുന്നത്. അതുകൊണ്ടാണ് ഈ കൊച്ചുങ്ങൾ ഇത്തരത്തിൽ പ്രയാസപ്പെടുന്നത്.
1: അപ്പം ഡോക്ടർ പറഞ്ഞല്ലോ ഈ ഇടയ്ക്കിടയ്ക്ക് പനി വരുന്നതാണ് ഈ അഡിനോയിഡ് വലുതാവാനുള്ള കാരണമെന്ന്. അപ്പോൾ ഇങ്ങനെ അഡിനോയിഡ് വലുതായാൽ കുട്ടികൾക്ക് ഉണ്ടാവുന്ന പ്രശ്നം എന്താണ്?
0: ഒരുപാട് പ്രശ്നങ്ങൾ ഇതുകൊണ്ട് ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഞാനിതിൽ കണ്ടതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പിന്നെ കുട്ടികളുടെ പിന്നെ മുഖമൊക്കെ മാറി ഷെയ്പ്പൊക്കെ മാറിയിട്ട്, ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് മുമ്പ് എൻ്റെ അടുത്തൊരു കൊച്ചിനെ ഒരമ്മ കൊണ്ടുവന്നപ്പോഴേ ശരിക്കും അത് കേട്ടിട്ട് സങ്കടം വന്നു. അപ്പോൾ ആ അമ്മ പറഞ്ഞത് ആ മോള് പിന്നെ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വരാറില്ല, ഫാമിലിയിൽ ഫോട്ടോ എല്ലാവരും പോസ് ചെയ്യുമ്പോൾ അവൾ പുറകെ മെല്ലെ മെല്ലെ ബാക്കോട്ട് പോകുന്നതാണ്. അവർ പല്ലൊക്കെ ഒന്തിയിട്ട് നല്ലോണം മുഖമൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ശരിക്കും അഡിനോയിഡ്സ് നമ്മൾ 14 ഇയേഴ്സ് ആകുമ്പോൾ ചികിത്സിച്ചിട്ടില്ലെങ്കിലും തന്നെ പോകും, ദാറ്റ് ഇസ് ഷുവർ. പക്ഷെ അത് അത്രയും കാലം നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ ഇത് ഇത്തരം കുട്ടികളുടെ മുഖമൊക്കെ മാറി അവരുടെ സെൽഫ് കോൺഫിഡൻസ് തന്നെ, അവർക്ക് ആത്മവിശ്വാസം തന്നെ അതില്ലാത്തൊരവസ്ഥയിലേക്ക് അവരെ തകർത്തൊളിയത്. ഞാൻ ഒരുപാട് വിഷയങ്ങൾ ഇതുകൊണ്ടുണ്ട്, പക്ഷെ ഞാൻ കണ്ടതിൽ വെച്ച് ഇതിൽ ഏറ്റവും കൂടുതൽ കുട്ടികളെ ബാധിക്കുന്ന ഒരു വിഷയം ഇതാണ്. അപ്പോൾ അത് അത്തരം കുട്ടികൾ വായ തുറന്നുറങ്ങുന്ന കുട്ടികൾ, കുറുക്കം വലിക്കുന്ന കുട്ടികൾ, സ്ഥിരമായി മുക്കടപ്പ് ഉണ്ടാകുന്ന കുട്ടികൾ, അഡിനോയിഡ്സ് മാത്രമല്ല ഇത്തരം എന്ത് കുഴപ്പങ്ങളുള്ള കുട്ടികൾക്കും ഇത്തരം ബുദ്ധിമുട്ടുകൾ വരാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിന് ഒരുപാട് കാരണങ്ങളുണ്ടാവാം. നേസൽ പോളിപ്സ്, മൂക്കിലുള്ള ദശ, അതേപോലെ ടെർബിനേറ്റ് സ്വെല്ലിങ്, അതേപോലെ എന്തെങ്കിലും ഫോറിൻ ബോഡി, അതേപോലെ ഫ്രീക്വൻ്റ് ആയിട്ട് അലർജി, അതേപോലെ സൈനസൈറ്റിസ്, പിന്നെ അതേപോലെ ടോൺസിലൈറ്റിസ്, അതേപോലെ റിക്കറൻ്റ് ഇൻഫെക്ഷൻസ്, പിന്നെ അതേപോലെ പിന്നെ നമ്മൾ പാലം വളവ്, DNS ഡീവിയേറ്റഡ് നാസൽ സെപ്റ്റം, ഇതൊക്കെ മൂക്കടപ്പുണ്ടാക്കാം. ഈ മൂക്കടപ്പുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ വായ തുറന്നുറക്കാം. ഈ വായ തുറന്നുറങ്ങുന്ന കാര്യം നമ്മൾ ഇത്തരം ഷേപ്പ് മാറുന്ന, അതേപോലെ മുഖമൊക്കെ മാറുന്ന, പല്ലുന്തുന്ന അവസ്ഥയിലേക്ക് എത്തും. അത് കുട്ടികളുടെ ആത്മവിശ്വാസത്തെ പ്രതികൂലമായി ബാധിക്കും. അത് അവരെ അവർ ശരിക്കും അവർ പബ്ലിക്കലി അവർ ഉൾവലിഞ്ഞ് പോകും. അതായത് അവർക്ക് ഇപ്പോൾ പുറത്തൊരാളെ ഫേസ് ചെയ്യാനുള്ള ആത്മവിശ്വാസം തന്നെ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വരും. അതുകൊണ്ട് ഞാൻ കണ്ടതിൽ അഡിനോയിഡ്സിൻ്റെ പ്രശ്നം, അതേപോലെ മൂക്കടച്ചിട്ട് വായ തുറന്നുറങ്ങുന്നതിൽ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ഞാൻ കണ്ടത് ഇതാണ്.
1: റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയുടെ സൗഖ്യം പരിപാടിയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത്. ഇന്ന് സൗഖ്യ പരിപാടിയിൽ നമ്മളോടൊപ്പം ചേർന്നത് KPM മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് കൊണ്ടോട്ടിയിലെ മാനേജിംഗ് ഡയറക്ടർ ആൻഡ് ചീഫ് കൺസൾട്ടന്റ് ആയിട്ടുള്ള ഡോക്ടർ ഷൈജലബു KP ആണ്. എങ്ങനെ കുട്ടികളിൽ നിന്ന് അസുഖങ്ങൾ പെട്ടെന്ന് പ്രിവെൻറ്റ് ചെയ്യാമെന്നും ഹോസ്പിറ്റൽ കേസുകൾ എങ്ങനെ കുറയ്ക്കാമെന്നൊക്കെ നമുക്ക് വളരെ വിശദമായിട്ടാണ് പറഞ്ഞു തന്നത്. വളരെയധികം നന്ദി. താങ്ക് യു.
0: റേഡിയോ കൊച്ചി 90 FM ശ്രോതാക്കൾക്ക് ഇതുവരെ കേട്ടിരുന്നതിന് വളരെ നന്ദി. ഇത്തരം കുട്ടികൾ നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റൽ വിസിറ്റൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും, അതേപോലെ കുട്ടികൾ സ്കൂളിൽ പോയി തുടങ്ങുമ്പോഴാണല്ലോ അസുഖങ്ങളെല്ലാം തുടങ്ങി വരുന്നത്, ഉണ്ടായി വരുന്നത്. അപ്പോൾ ഇത് കുറയ്ക്കാനുള്ള കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. നന്നായിട്ട് ഹൈജീൻ പാലിക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് കുട്ടികൾ സ്കൂളിൽ വിട്ട് വന്നാലൊക്കെ നന്നായാലും സോപ്പിട്ടിട്ട് കൈ കഴുകാനുള്ള ഉറപ്പ് വരുത്തുക. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ശേഷം പിന്നെ ടോയ്ലറ്റ് പോയി വന്നതിന് ശേഷമൊക്കെ നന്നായിട്ട് സോപ്പിട്ട് കൈ കഴുകാൻ ശ്രമിക്കുക. പിന്നെ പ്രോപ്പർലി ഹൈഡ്രേറ്റഡ് ആവുക, നല്ലോണം വെള്ളം കുടിക്കുക. പിന്നെ അതേപോലെ തന്നെ നന്നായിട്ട് പോഷകാഹാരം, ബാലൻസ്ഡ് ആയിട്ട് സമീകൃത ആഹാരം കഴിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അവരുടെ വിറ്റാമിൻ ഡി ഒക്കെ പ്രോപ്പർ

0: പ്രോപ്പറാണോ എന്ന് ഉറപ്പ് വരുത്തുക. അതേപോലെ തന്നെ ഇവർ ഔട്ട്ഡോർ ആക്ടിവിറ്റീസൊക്കെ പ്രോപ്പറാണോ എന്ന് ഉറപ്പ് വരുത്തുക. കുട്ടികൾ നല്ലോണം പുറത്തിറങ്ങി നന്നായിട്ട് കളിക്കട്ടെ, അതോടെ അവരുടെ ഇമ്മ്യൂണിറ്റി കൂടാനുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ഉറപ്പ് വരുത്തുക. പിന്നെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ കൂടെ പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇപ്പം പിന്നെ സ്ക്രീൻ ടൈംസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾ പ്രോപ്പർലി നേരത്തെ ഉറങ്ങുന്നത് ഒട്ടും കാണാറില്ല. അവർ മൊബൈലിലൊക്കെ നോക്കിയിരുന്ന് ടി വിയൊക്കെ കണ്ടിരുന്ന് ലേറ്റ് നൈറ്റ് ഉറങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് പോകാറുണ്ട്. അതും കുട്ടികളുടെ ഇമ്മ്യൂണിറ്റി കുറയാനൊരു പ്രധാനപ്പെട്ട കാരണം കാരണം അതുകൊണ്ട് പ്രോപ്പർ സ്ലീപ്പ് ഉണ്ടോ എന്നും കൂടി ഉറപ്പുവരുത്തുക. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ കുട്ടികളിൽ ഇടക്കിടക്ക് വരുന്ന പ്രയാസങ്ങൾ ഒരു പരിധിവരെ ഇല്ലാണ്ടാക്കാൻ സാധിക്കും.
1: സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.
1: Yeah, man.

ചകരക ചീച്ചാച്ചോ ചക്കലോരം കണ്ടോ വണ്ടോ ലകരകട്ടം അക്കോ ടക്കോ ഇടികിടി ഇടികോ ഇടിപായ് വിടിപായ് ചിക്കിച്ചക്കച്ചോ ഗിലിഗിലിമൽ സുലുസുലുമൽ മകനക ഹുക്കുബുക്കുരേ ടുക്കുബുക്കുരേ ചകലക ബിക്കോ ചിക്കോ സിലി സിലി സിലിഗോ ബകരദും ചകരദും ചിക്കിച്ചക്കച്ചോ.

0: ഭക്ഷ്യവിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

റേഡിയോ കൊച്ചി 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ നീലമ്പേരൂർ സുരേഷ് കുമാർ, സംഗീത അധ്യാപകനാണ്. റേഡിയോ കൊച്ചി 90 FM നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ആരോഹി എന്ന പേരിൽ പ്രക്ഷേപണം ചെയ്യുന്ന കർണാടക സംഗീത പാഠങ്ങൾ പഠിക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരു ക്ലാസ് 3 തവണകളിലായി നിങ്ങൾക്ക് ഈ പരിപാടി കേൾക്കാം. ഞായർ രാവിലെ 7:30

പുനഃപ്രക്ഷേപണങ്ങൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കും ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്കും ഉണ്ടായിരിക്കുന്നതാണ്. കർണാടക സംഗീതം പഠിക്കാൻ ആഗ്രഹിക്കുന്ന പ്രായഭേദമന്യുള്ള എല്ലാവർക്കും വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കേൾക്കുക ആരോ

0: സിനിമ കുട്ടക. വെള്ളിത്തിരിയുടെ അഭ്രപാളികളിൽ
1: തലച്ചോറിലുണ്ടാവുന്ന ക്ഷതങ്ങൾ, അൾഷൈമേഴ്സ്, ഡിമെൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ
2: നമ്മള് നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ലേ. കുട്ടിയെ നമ്മുടെ അപ്പനമ്മമാരെ നമ്മൾ എങ്ങനെ നോക്കിയോ അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നേ.
3: എത്ര ഉയരത്തിലും നിങ്ങൾ പറന്നോളൂ, ഞാൻ അയച്ചു തരാം കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാൻ.
0: കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ മികച്ച ചലച്ചിത്രങ്ങളിലൂടെ.
4: മധുവന്തിയോ യമൻ കല്യാണിയോ? അതോ ഇല്ല, അതൊരിക്കലും മേഘമൽഹാറല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു.
0: സിനിമാ കുട്ടക ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം തുടർന്നു വരുന്ന ഞായറാഴ്ച രാവിലെ 10 മണിക്കും. സിനിമാ കുട്ടക.

പഗമ പനി പമഗമരി സനി സരിഗമ പഗമ പസാനി പമരി സരി സരി പസാനി പമനി പമരി സരിഗമ പസനി സരി സരി പമരി സരി സനി പപമരി സനി സരി സമഗ പ

കാമിദാർത്ഥ വിതരണ വിഗുണചരണ കാവ്യനാട്ടകാലങ്കാരഭരണ കാമിദാർത്ഥ വിതരണ വിഗുണചരണ കാവ്യനാട്ടകാലങ്കാരഭരണ ഭൂമി ജലഗ്നിവായു ഗഗനകിരണ ബോധരൂപ നിത്യാനന്ദകരി സിഗമപനി പവമ മരിരി സരിസ സരിഗമ പനി പപമ മരിരി സരിസ മഗമ പനി പമഗ മരിരി സനി സരിഗമ പഗമ പസാനി പമരിരി സരി സരി പസാനി പമരി പമരിരി സരിഗമ പസനി സരി സരി പമരി സരി സനി പപമ മരിരി സനി സരി സമഗ പ

സർവോന്മുഖ വികസനത്തിന്റെ ചിറകിലേറി ഭാരതം മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ഭാരതത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും കോട്ടം വരുത്തുന്ന ഏതൊരു ഘടകത്തെയും പൂർണമായും തുടച്ചു നീക്കാൻ ഭാരത സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ടോക്കിൻ കുഴലിലൂടെ ഭാരതത്തിന്റെ ഐക്യത്തെയും ജനങ്ങൾക്കിടയിലുള്ള സമത്വ സാഹോദര്യ മനോഭാവത്തെയും ശിഥിലമാക്കാൻ പഞ്ചാബിലെ ഖലിസ്ഥാൻ വിഘടനവാദികളും ഛത്തീസ്ഗഡിലെ നക്സലൈറ്റ് പ്രവർത്തകരും നടത്തിവന്നിരുന്ന ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ പൊതുസമൂഹത്തെ ഏകോപിപ്പിക്കാൻ കഴിഞ്ഞത് ഭാരത സർക്കാർ ആവിഷ്കരിച്ച വിവിധ വികസനോന്മുഖ പദ്ധതികൾ നിമിത്തമായിരുന്നു എന്നുള്ളത് ഭാരതീയ ജനതയ്ക്കൊന്നാകെ അത്യധികം അഭിമാനകരമായ വസ്തുതയാണ്. ദശാബ്ദങ്ങളോളം ഭാരതത്തിന്റെ ആഭ്യന്തര സുരക്ഷയെ പ്രതികൂലമായി ബാധിച്ച ഘടകമായിരുന്നു നക്സലിസം. വനമേഖലകളും ആദിവാസി ഭൂരിപക്ഷ പ്രദേശങ്ങളും കേന്ദ്രീകരിച്ചായിരുന്നു നക്സലൈറ്റുകളുടെ വിഘടന പ്രവർത്തനങ്ങൾ നടന്നിരുന്നത്. നക്സലിസം പിടിമുറുക്കിയ പ്രദേശങ്ങൾ ചുവപ്പ് ഇടനാഴികൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇത്തരം പ്രദേശങ്ങൾ മുഖ്യധാരയിൽ നിന്നും തികച്ചും ഒറ്റപ്പെട്ടുപോയിരുന്നു. നക്സൽ ബാധിത പ്രദേശങ്ങൾ വികസന പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാന സൗകര്യങ്ങളുടെയും അഭാവത്തിൽ സദാ ആക്രമണങ്ങളുടെ ഭീതിയിൽ അകപ്പെട്ടുപോയ അവസ്ഥയിലായിരുന്നു പിന്നിട്ട അനേകം ദശാബ്ദങ്ങൾ. എന്നാൽ ആ അവസ്ഥയിൽ നിന്നും അത്യധികം പ്രതീക്ഷാനിർഭരമായ മാറ്റങ്ങളാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാരത സർക്കാർ 2024 നടപ്പിലാക്കിയ ഓപ്പറേഷൻ കഗാർ 2026 മാർച്ച് 31 നക്സലിസത്തിന്റെ വേരുകൾ പൂർണമായും ഭാരതത്തിന്റെ മണ്ണിൽ നിന്നും പിഴുതെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയതാണ്. നക്സൽ ബാധിത വനമേഖലകളിലും മറ്റും ഭാരതത്തിന്റെ സുരക്ഷാസേനകൾ നടത്തിയ കൃത്യതയാർന്ന നീക്കങ്ങളുടെ ഫലമായി നക്സൽ

ലിസത്തിന്റെ പ്രഭാവം ക്ഷയിച്ചു. ഇതോടൊപ്പം നക്സൽ ബാധിത മേഖലകളിൽ സർക്കാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും പുനരധിവാസ പ്രവർത്തനങ്ങളും നക്സലിസം ഉപേക്ഷിക്കാൻ നക്സൽ അനുഭാവികൾക്ക് പ്രചോദനമേകി. 2025 പ്രധാന നക്സൽ നേതാക്കളെ ഉന്മൂലനം ചെയ്യാൻ സുരക്ഷാസേനകൾക്ക് സാധിച്ചു എന്നുള്ളത് ഓപ്പറേഷൻ കഗാറിന്റെ വിജയമാണ്. ഭാരത സർക്കാർ നടപ്പിലാക്കിയ സാമ്പത്തിക സഹായങ്ങളും നൈപുണ്യ പരിശീലനങ്ങളും തൊഴിൽ വികസന പദ്ധതികളുമെല്ലാം നക്സലിസം ഉപേക്ഷിച്ച് മുഖ്യധാരയുടെ ഭാഗഭാക്കാവാൻ നക്സൽ അനുഭാവികൾക്ക് പ്രചോദനമേകി. നക്സൽ ബാധിത പ്രദേശങ്ങളിൽ ഭാരത സർക്കാർ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കിയത്. തന്മൂലം മികച്ച റോഡുകളും ഇലക്ട്രിസിറ്റി, മൊബൈൽ നെറ്റ്വർക്കുകളും ആരോഗ്യ സേവനങ്ങളുമെല്ലാം ഇന്ന് സുലഭമായിരിക്കുന്നു. ഈ പ്രദേശങ്ങളിലെ ജനങ്ങൾ ഭാരത സർക്കാരിൽ തികഞ്ഞ വിശ്വാസമുള്ളവരാണ് ഇന്നിപ്പോൾ. തത്ഫലമായി ഒരു കാലത്ത് ഭാരതത്തിലുടനീളം ഭീതി വിതച്ച നക്സൽ പ്രസ്ഥാനം ഇന്ന് നാമാവശേഷമായിക്കൊണ്ടിരിക്കുകയാണ്. ദശാബ്ദങ്ങൾക്കൊടുവിൽ ആദ്യമായി മുൻപുണ്ടായിരുന്ന നക്സൽ ബാധിത പ്രദേശങ്ങളെല്ലാം ഇന്ന് ഒറ്റക്കെട്ടായി ശാന്തിയുടെയും സമാധാനത്തിന്റെയും നിർവൃതിയിൽ ഭാരതത്തിന്റെ സാർവത്രിക വികസനത്തിൽ പങ്കാളികളായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു.

എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡ്യുവൽ ഡിഗ്രി മാസ്റ്റേഴ്സ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ വർഷം സെയിന്റ് തെരേസസ് കോളേജിലും രണ്ടാം വർഷം യു കെയിലെ പ്രശസ്തമായ ലീഡ്സ് ബക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും പഠനം നടത്തി കോഴ്സ് പൂർത്തിയാക്കാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. മെയ് മാസം ആരംഭിക്കുന്ന കോഴ്സിലേക്ക് പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. ഫോൺ നമ്പർ 6282402318.

ശിശിരത്തിലെ ഓക്കുമരം. തലേനാൾ രാത്രി മഞ്ഞ് ശക്തമായി പെയ്തിരുന്നു. ഉവറോക്കയിൽ നിന്ന് സ്കൂളിലേക്കുള്ള ഇടുങ്ങിയ വഴിയാകട്ടെ, വിട്ടുവിട്ട് വീണിരുന്ന നേരിയ നിഴലിൽ മങ്ങി അവ്യക്തമായിട്ടാണ് കാണപ്പെടുന്നത്. ഈ ഒറ്റയടി പാതയിൽ കൂടി സ്കൂൾ ടീച്ചർ സൂക്ഷിച്ച് നടന്നു. സാധാരണ ഷൂസിന്റെ മീതെ രോമം കൊണ്ടുള്ള വേറൊരു ഷൂസും അവർ ധരിച്ചിരുന്നു. അപകടം പതിയിരിക്കുന്ന മഞ്ഞിൽ നിന്ന് രക്ഷപ്പെടാൻ എപ്പോൾ വേണമെങ്കിലും കാലുകൾ വലിച്ചെടുക്കാൻ തയ്യാറായിട്ടാണ് ടീച്ചർ നടന്നത്. സ്കൂളിലേക്ക് അരനാഴിക നടക്കാനുള്ള ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ ഒരു രോമക്കുപ്പായം കൊണ്ട് ദേഹം പുതച്ച് വലിയൊരു രോമത്തൂവാല കൊണ്ട് തലമൂടിയിരുന്നു. മഞ്ഞ് കഠിനമായി പെയ്തിരുന്നു. കാറ്റ് ആഞ്ഞുവീശി അവരെ മഞ്ഞുകണങ്ങൾ കൊണ്ട് അടിമുടി നനച്ചിരുന്നു. 24 വയസ്സു മാത്രം പ്രായമായ ടീച്ചർക്ക് ഈ ശൈത്യത്തിന്റെ കാഠിന്യം ഇഷ്ടപ്പെട്ടു. തന്റെ മൂക്കും കവിളും നുള്ളിക്കൊണ്ടിരുന്ന മഞ്ഞുകൂട്ടിന്റെ ഉള്ളിൽ കടന്ന് ദേഹം കുത്തിത്തുളയ്ക്കുന്ന കാറ്റും അവർക്കിഷ്ടമായി. കാറ്റിനെതിരെ തിരിഞ്ഞു നോക്കിയപ്പോൾ തന്റെ ഷൂസിന്റെ കൂർത്ത അറ്റത്തിന്റെ പാടുകൾ മഞ്ഞിൽ അവർ കണ്ടു. ഏതോ ഒരു കൊച്ചുമൃഗത്തിന്റെ കാൽപ്പാടുകൾ പോലെ. അതും അവർക്ക് പ്രിയങ്കരമായി തോന്നി. ജനുവരി മാസത്തെ ഉന്മേഷദായകവും തിളക്കമാർന്നതുമായ ആ പ്രഭാതം ജീവിതത്തെപ്പറ്റിയും തന്നെപ്പറ്റിയും സന്തോഷത്തോടെ ചിന്തിക്കാൻ അവരെ പ്രേരിപ്പിച്ചു. 2 വർഷം മുൻപാണ് അവർ കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. ഇതിനിടെ പരിചയസമ്പന്നയും കൃതഹസ്തയുമായ ഒരു ടീച്ചറായി അവർ അറിയപ്പെടാൻ തുടങ്ങിയിരുന്നു. ജനങ്ങൾക്ക് അവർ സുപരിചിതയായിരുന്നു. അവർക്ക് ടീച്ചറോട് വളരെ മതിപ്പുണ്ടായിരുന്നു. അന്ന വാസ്ലിയേവ്ന എന്നാണ് ബഹുമാനപൂർവം അവരെ എല്ലാവരും വിളിച്ചിരുന്നത്. അന്ന വാസ്ലിയേവ്നയുടെ ആദ്യത്തെ ക്ലാസ് 5-ാം തരത്തിലായിരുന്നു. അവർ ക്ലാസ്സിൽ പ്രവേശിച്ചപ്പോഴേക്കും സ്കൂൾ തുടങ്ങുന്നത് അറിയിച്ചുകൊണ്ടുള്ള മണി മുഴങ്ങിക്കൊണ്ടേയിരുന്നു. കുട്ടികളെല്ലാവരും എഴുന്നേറ്റ് ടീച്ചറെ അഭിവാദ്യം ചെയ്ത ശേഷം അവരവരുടെ സ്ഥാനത്ത് ഇരിപ്പുറപ്പിച്ചു. സാവധാനത്തിൽ എല്ലാം നിശബ്ദമായി. ഡെസ്കുകൾ അടയ്ക്കുന്ന ഒച്ചയും ബെഞ്ചുകൾ ഉരയുന്ന ഒച്ചയും മാത്രം കേൾക്കുന്നുണ്ടായിരുന്നു. ഏതോ ഒരു കുട്ടിയുടെ ദീർഘനിശ്വാസം ടീച്ചർ കേട്ടു. രാവിലെ സ്വതന്ത്രമായി കളിക്കാനുള്ള സമയം തീർന്നുവല്ലോ എന്നോർത്തിട്ടായിരിക്കാം അവർ സങ്കടപ്പെടുന്നത്. ടീച്ചർ പാഠം തുടങ്ങി. ഇന്ന് നമുക്ക് പദവിഭാഗങ്ങളെപ്പറ്റി പഠിക്കാം. കുട്ടികൾ നിശബ്ദമായി ശ്രദ്ധിച്ചു. ഏതോ ഭാരമേറിയ ഒരു വാഹനം പ്രധാന പാതയിലൂടെ ഇഴഞ്ഞു പോകുന്നതിന്റെ ശബ്ദം മാത്രം കേൾക്കാമായിരുന്നു. ഒരു വസ്തുവിനെ സൂചിപ്പിക്കുന്ന പദമാണ് നാമം. വ്യാകരണത്തിൽ ഒരു വ്യക്തിയെയോ വസ്തുവിനെയോ കുറിച്ചുള്ള പദമാണിത്. അതാരാണ്, അതെന്താണ് എന്നീ ചോദ്യങ്ങൾക്കുള്ള മറുപടിയായിരിക്കും ഈ പദം. ഉദാഹരണമായി, അതാരാണ്? ഒരു വിദ്യാർത്ഥി. അതെന്താണ്? ഒരു പുസ്തകം. ഞാൻ ക്ലാസ്സിൽ കയറട്ടെ? പൊക്കം കുറഞ്ഞ ഒരു ആൺകുട്ടി പകുതി തുറന്നു കിടന്നിരുന്ന വാതിലിനു മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. മഞ്ഞുകൊണ്ട് അവന്റെ മുഖം ബീട്രൂട്ട് പോലെ ചെമന്ന് തുടുത്തിരുന്നു. പുരികം മഞ്ഞുപാളി വീണ് നരച്ചിരുന്നു. അവന്റെ വലിയ ബൂട്ടിന്റെ മീതെയുള്ള മഞ്ഞ് ഉരുകാൻ തുടങ്ങിയിരുന്നു. പിന്നെയും നീ വൈകി വന്നോ സവുഷ്കിൻ? ചെറുപ്പക്കാരികളായ ടീച്ചർമാരെ പോലെ അന്ന വാസ്ലിയേവ്ന കണിശക്കാരിയാകാൻ ശ്രമിച്ചുകൊണ്ട് ചോദിച്ചു. പക്ഷേ അവരുടെ ശബ്ദത്തിൽ പരാതിക്കും ശകാരത്തിനുമുപരി ദയനീയതയാണ് നിറഞ്ഞു നിന്നത്. ടീച്ചറുടെ വിമർശനം അനുമതിയായി എടുത്ത് സവുഷ്കിൻ വേഗം ക്ലാസ്സിൽ കയറി തന്റെ സ്ഥാനത്ത് ഇരിപ്പുറപ്പിച്ചു. പുസ്തകസഞ്ചി ഡെസ്കിനുള്ളിൽ വച്ച് അവൻ അടുത്തിരുന്ന കുട്ടിയോടെന്തോ ചോദിക്കുന്നത് അവർ ശ്രദ്ധിച്ചു. ചിലപ്പോൾ ടീച്ചർ പഠിപ്പിക്കുന്നത് എന്താണെന്നവൻ ചോദിക്കുകയാവാം. സവുഷ്കിന്റെ നേരം വൈകിയുള്ള വരവ് ടീച്ചറെ വല്ലാതെ വിഷമിപ്പിച്ചു. നല്ല വിധത്തിൽ ആരംഭിച്ച ഒരു ക്ലാസിന്റെ ഗുണം മുഴുവൻ നഷ്ടപ്പെട്ടതിൽ അവർക്ക് വിഷമം തോന്നി. മനസ്സിലായോ? വ്യക്തമായോ? അന്ന കുട്ടികളോട് ചോദിച്ചു. മനസ്സിലായി, മനസ്സിലായി. കുട്ടികൾ ഒരുമിച്ച് ഉച്ചത്തിൽ ഉത്തരം പറഞ്ഞു. വളരെ നല്ലത്. ഇനി നിങ്ങൾ ഓരോരുത്തരും ഉദാഹരണങ്ങൾ തന്നെത്താൻ കണ്ടുപിടിച്ചോളൂ. കുറച്ചു നേരത്തെ നിശബ്ദതയ്ക്ക്

ശേഷം കുട്ടികൾ പറയാൻ തുടങ്ങി. പൂച്ച. ശരി, ടീച്ചർ പറഞ്ഞു. പോയ വർഷവും കുട്ടികൾ ആദ്യമായി പറഞ്ഞ ഉദാഹരണം പൂച്ചയായിരുന്നുവെന്ന് അന്ന ഓർത്തു. ജനൽ, മേശ, വീട്, വഴി. കുട്ടികൾ പറയാൻ തുടങ്ങി. ഇത് മതി, നിർത്തിക്കോളൂ, അന്ന വാസ്ലിയേവ്ന പറഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു. കുട്ടികളുടെ ഒച്ച നിലച്ചു. പെട്ടെന്ന് സ്വപ്നത്തിൽ നിന്ന് ഉണർന്നതുപോലെ സൗഷ്കിൻ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ശിശിരത്തിലെ ഓക്കുമരം. കുട്ടികൾ അത് കേട്ട് പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. മിണ്ടാതിരിക്കൂ, ടീച്ചർ കൈപ്പടം ഡെസ്കിൽ തട്ടി പറഞ്ഞു. ശിശിരത്തിലെ ഓക്കുമരം. മറ്റു കുട്ടികളുടെ പരിഹസിക്കുന്ന ചിരിയോ ടീച്ചറുടെ വിലക്കോ വകവയ്ക്കാതെ സൗഷ്കിൻ ആവതു പറഞ്ഞു. അവന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നാണ് ആ വാക്ക് പുറത്തുവന്നത്. ഉള്ളിൽ താലോലിച്ചു വച്ച ഒരു പരമരഹസ്യം പുറത്തു പറയുന്നതുപോലെ. അവന്റെ വിചിത്രമായ ഈ പെരുമാറ്റം മനസ്സിലാക്കാൻ കഴിയാതെ ടീച്ചർ പൊട്ടിത്തെറിച്ചു. എന്തുകൊണ്ട് ശിശിരത്തിലെ ഓക്കുമരം? വെറും ഓക്കുമരം പോരെ. വെറും ഓക്കുമരം എന്ന് മാത്രം പറഞ്ഞാൽ ശരിയാവില്ല അന്ന വാസ്ലിയേവ്ന. ശിശിരത്തിലെ ഓക്കുമരം എന്ന് പറഞ്ഞാലേ അത് അർത്ഥവത്തായ ഒരു നാമപദമാകൂ, സവുഷ്കിൻ തിരിച്ചടിക്കുന്നതുപോലെ പറഞ്ഞു. സവുഷ്കിൻ ഇരിക്കൂ, ക്ലാസ്സിൽ നേരം വൈകി വരുന്നതിന്റെ ഫലം കണ്ടില്ലേ? ഓക്കുമരം ഒരു നാമപദമാണ്, ശിശിരത്തിലെ എന്ന വിശേഷണം അതിനാവശ്യമില്ല. ഇടവേളയിൽ ടീച്ചർമാരുടെ മുറിയിൽ നീ വരണം. കണ്ടോ, ശിശിരത്തിലെ ഓക്കുമരത്തിന് പറ്റിയ അമളി. പിന്നിലെ ബെഞ്ചിലിരുന്ന ബാലൻ പരിഹാസത്തോടെ പറഞ്ഞു. സവുഷ്കിൻ ഇരുന്നു. അവൻ എന്തോ ഓർത്ത് പുഞ്ചിരിച്ചു. ടീച്ചറുടെ ഭീഷണിപ്പെടുത്തുന്ന വാക്കുകളോ സഹപാഠികളുടെ പരിഹസിച്ചുകൊണ്ടുള്ള ചിരിയോ അവനെ ഒട്ടും വിഷണ്ണനാക്കിയില്ല. വിഷമം പിടിച്ചൊരു കുട്ടിയാണല്ലോ ഇവനെന്ന് വിചാരിച്ച് ടീച്ചർ പാഠം തുടർന്നു. സവുഷ്കിൻ ഇടവേളയിൽ ടീച്ചർമാരുടെ മുറിയിൽ ഹാജരായി. ഇരിക്കൂ, ടീച്ചർ അവനോട് പറഞ്ഞു. അവൻ സന്തോഷത്തോടെ മാർദ്ദവമേറിയ വിരിപ്പിട്ട കസേരയിലിരുന്ന് രണ്ടു മൂന്ന് പ്രാവശ്യം ചാടിത്തുള്ളി. നീ എന്തുകൊണ്ടാണ് എന്നും നേരം വൈകി വരുന്നത്? എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ അന്ന വാസ്ലിയേവ്ന. മുതിർന്ന ആളുകളെപ്പോലെ ചുമല കുലുക്കിക്കൊണ്ട് അവൻ ഉത്തരം പറഞ്ഞു. ഞാൻ ഒരു മണിക്കൂർ മുമ്പ് വീട് വിട്ടിറങ്ങും. ടീച്ചർ വിഷമത്തോടെ വിചാരിച്ചു, ഈ കൊച്ചു കാര്യത്തിൽ കൂടി സത്യമറിയാൻ എന്തു പ്രയാസം. സവുഷ്കിന്റെ വീടിനേക്കാൾ ദൂരത്ത് എത്രയോ കുട്ടികൾ താമസിക്കുന്നുണ്ട്. അവരെല്ലാം സമയത്തിന് ക്ലാസ്സിലെത്തുന്നുണ്ടല്ലോ. നീ കുസ്മിൻകിയിലല്ലേ താമസിക്കുന്നത്? ടീച്ചർ ചോദിച്ചു. അല്ല, സാനിറ്റോറിയത്തിൽ. എന്നിട്ട് നിനക്ക് നാണമില്ലേ ഒരു മണിക്കൂർ മുമ്പ് വീട്ടിൽ നിന്ന് പുറപ്പെട്ടുവെന്ന് പറയാൻ? സാനിറ്റോറിയത്തിൽ നിന്ന് 15 മിനിറ്റ് നടന്നാൽ പ്രധാന പാതയിലെത്താം, പിന്നെ അരമണിക്കൂർ നടന്നാൽ സ്കൂളായല്ലോ. പക്ഷേ ഞാൻ പ്രധാന പാതയിൽ കൂടി വരാറില്ലല്ലോ, ഞാൻ എപ്പോഴും കാട്ടിൽ കൂടിയാണ് വരുന്നത്. സമയം വൈകുന്നതിന് കാരണമെന്തെന്ന് അവന് തന്നെ അറിഞ്ഞുകൂടെന്ന് തോന്നും അവന്റെ ഭാവം കണ്ടാൽ. ടീച്ചർക്ക് നീരസവും സങ്കടവും അനുഭവപ്പെട്ടു. കുട്ടികൾ നുണ പറഞ്ഞാൽ അവർ എപ്പോഴും ഈ വിധമാണ് പ്രതികരിക്കുക. സോറി അന്ന വാസ്ലിയേവ്ന, ഞാൻ മറ്റു കുട്ടികളുമായി മഞ്ഞുകൊണ്ട് പന്തുണ്ടാക്കി കളിച്ചു, അതിനാൽ. ഈ വിധം അവൻ സത്യം പറഞ്ഞെങ്കിൽ എത്ര നന്നായിരുന്നു. പക്ഷേ തന്റെ ചാരനിറമുള്ള വലിയ കണ്ണുകൾ കൊണ്ട് ടീച്ചറെ നോക്കി മിണ്ടാതെയിരുന്നു. എല്ലാം ടീച്ചർക്ക് മനസ്സിലായല്ലോ, ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്നവൻ പറയുന്നത് പോലെ തോന്നി. സവുഷ്കിൻ, നിന്റെ കാര്യം മോശം, വളരെ മോശം. എനിക്ക് നിന്റെ മാതാപിതാക്കളെ കാണണം. പക്ഷേ എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ, സവുഷ്കിൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. സവുഷ്കിന്റെ അമ്മയെപ്പറ്റി ഓർത്തപ്പോൾ ടീച്ചർക്ക് ലജ്ജയും സങ്കടവും തോന്നി. സാനിറ്റോറിയത്തിലെ കുളിമുറിയിലാണ് അവർക്ക് ജോലി. സവുഷ്കിൻ അവരെ ഷവർ നേഴ്സ് എന്നാണ് വിളിക്കുന്നത്. അവന്റെ അമ്മ വളരെ ക്ഷീണിച്ച ഒരു സ്ത്രീയായിരുന്നു. എപ്പോഴും ചൂടുവെള്ളത്തിൽ കൈമൊക്കി ജോലിയെടുക്കുന്നത് കൊണ്ട് അവരുടെ കൈകൾ വിളറി വെളുത്ത് തുണി പോലെയിരുന്നു. അവരുടെ ഭർത്താവ് സോവിയറ്റ് യൂണിയന്റെ മഹത്തായ വിമോചന സമരത്തിൽ പോരാടി മരിച്ച യോദ്ധാവായിരുന്നു. സവുഷ്കിനു പുറമെ 3 കുട്ടികളെ കൂടി

അവർക്ക് തനിയെ സംരക്ഷിക്കേണ്ടിയിരുന്നു. സവുഷ്കിൻ്റെ അമ്മയ്ക്ക് ഒരുപാട് പ്രാരാബ്ധങ്ങളുണ്ടായിരുന്നെങ്കിലും ടീച്ചർക്ക് അവരെ കണ്ടേ തീരൂ. എനിക്ക് നിന്റെ അമ്മയെ കാണണം. തീർച്ചയായും അമ്മയ്ക്ക് ടീച്ചറെ കാണാൻ സന്തോഷമേ ഉണ്ടാകൂ. പക്ഷേ ഞാൻ നിന്നെപ്പറ്റി അവരോട് പറയുന്നത് കേട്ടാൽ നിർഭാഗ്യവശാൽ അവർക്കൊട്ടും സന്തോഷമുണ്ടാകില്ല. എപ്പോഴാണ് അവരുടെ ഷിഫ്റ്റ്? 3 മണിക്ക് തുടങ്ങുന്ന 2-ാമത്തെ ഷിഫ്റ്റിലാണ് അമ്മ. വളരെ നല്ലത്. എന്റെ ക്ലാസ് 2 മണിക്ക് അവസാനിക്കും. ഞാൻ നിന്റെ കൂടെ വരാം. സ്കൂൾ പറമ്പിന് പിന്നിലുള്ള വഴിയിൽ കൂടിയാണ് സവുഷ്കിൻ ടീച്ചറെ കൂട്ടിക്കൊണ്ടു പോയത്. ഏറെ താമസിയാതെ അവർ കാടിന്റെ സമീപത്തെത്തി. കാട്ടിൽ പ്രവേശിച്ച ഉടൻ ഫിർ മരത്തിന്റെ മഞ്ഞുമൂടി കനം തൂങ്ങിയ ശാഖകൾ അവരെ വലയം ചെയ്തു. ഒരരുവിയുടെ തീരത്തുകൂടിയാണ് ആ കാട്ടുവഴി പോയത്. ഇടയ്ക്കിടെ മരങ്ങൾ വഴിയിൽ നിന്ന് വിട്ടുമാറിയപ്പോൾ സൂര്യവെളിച്ചത്തിൽ തിളങ്ങുന്ന മൈതാനം കാണപ്പെട്ടു. പയറിന്റെ ഇലയുടെ ആകൃതിയിലുള്ള കാൽപ്പാടുകൾ മഞ്ഞിൽ അവർ കണ്ടു. ഏതോ വലിയ മൃഗത്തിന്റെ കുളമ്പടിയായിരിക്കണം അവ. ഈ കാൽപ്പാടുകൾ മരക്കൂട്ടങ്ങളുടെ ഇടയിലേക്ക് നീണ്ടുപോയിരുന്നു. അന്ന വാസ്ലിയേവ്നയ്ക്ക് ആ മൃഗത്തിന്റെ കാൽപ്പാടുകളിൽ താൽപ്പര്യമുണ്ടെന്നറിഞ്ഞ സവുഷ്കിൻ പറഞ്ഞു, എൽക്ക് ഇവിടെ വന്നിട്ടുണ്ടാകണം. ഒരു ചിരപരിചയക്കാരനായ ചങ്ങാതിയെപ്പറ്റി പറയുന്നതുപോലെയാണ് അവൻ ആ മാനിനെ കുറിച്ച് പറഞ്ഞത്. പക്ഷേ പേടിക്കണ്ട കേട്ടോ, ടീച്ചർ ചുറ്റും നോക്കുന്നത് കണ്ട് അവൻ പറഞ്ഞു, എൽക്ക് ഒരു പാവമാണ്. നീ എപ്പോഴെങ്കിലും എൽക്കിനെ കണ്ടിട്ടുണ്ടോ? ടീച്ചർ ഉത്സാഹത്തോടെ ചോദിച്ചു. ജീവനുള്ളതോ? അവൻ ദീർഘശ്വാസം വിട്ടു പറഞ്ഞു, ഇല്ല, പക്ഷെ അതിൻ്റെ ചാണകം കണ്ടിട്ടുണ്ട്. എന്ത്? ടീച്ചർ ചോദിച്ചു. എൽക്കിൻ്റെ കാഷ്ടം, അവൻ വല്ലായ്മയോടെ പറഞ്ഞു. വെളുത്ത വില്ലോ മരത്തിൻ്റെ ശാഖകൾ തീർത്ത കമാനത്തിന് താഴെ കൂടി വഴി പിന്നെയും അരുവിയുടെ തീരത്ത് എത്തിച്ചേർന്നു. എന്താ എല്ലായിടത്തും മഞ്ഞില്ലാത്തത്? ടീച്ചർ ചോദിച്ചു. ഇവിടെ ചിലയിടങ്ങളിൽ ഉഷ്ണജലം വമിക്കുന്ന നീരുറവകളുണ്ട്. നോക്കൂ, അവിടെ വെള്ളം പൊങ്ങി വരുന്നത്. അന്ന വാസ്ലിയേവ്ന വെള്ളത്തിനുമീതെ കുനിഞ്ഞു നോക്കിയപ്പോൾ വെള്ളം അടിയിൽ നിന്ന് പൊങ്ങി വരുന്നത് കണ്ടു. അത് ജലനിരപ്പിന് താഴെ കുമിളകളായി മാറി. നേരിയ നൂല് പോലുള്ള നീരുറവയും അതിൻ്റെ അറ്റത്തെ കുമിളകളും ചേർന്ന് തണ്ടിൻ്റെ അറ്റത്ത് വിരിയുന്ന ലില്ലിപ്പൂക്കളെ അനുസ്മരിപ്പിച്ചു. ഇവിടെ ഒരുപാട് നീരുറവകളുണ്ട്. മഞ്ഞിൻ്റെ താഴെ അരുവി സജീവമാണ്. സവുഷ്കിൻ ഉത്സാഹത്തോടെ പറഞ്ഞു. കൈത്തലം കൊണ്ട് അവൻ മഞ്ഞു മാറ്റിയപ്പോൾ കീഴെ കറുത്തിരുണ്ട തെളിഞ്ഞ ജലം പ്രത്യക്ഷപ്പെട്ടു. വെള്ളത്തിൽ വീണ മഞ്ഞുകട്ടകൾ പെട്ടെന്ന് ഉരുകുന്നില്ലെന്ന് ടീച്ചർ കണ്ടു. അവ കട്ടകൂടി വെള്ളത്തിനു മുകളിൽ പൊന്തിക്കിടന്നു. പച്ച നിറത്തിൽ ജെല്ലി പോലുള്ള ജലസസ്യങ്ങളാണോ അവയെന്ന് ടീച്ചർ സംശയിച്ചു. ഈ ദൃശ്യം വളരെ വശ്യമായി അവർക്ക് അനുഭവപ്പെട്ടു. പിന്നെയും പിന്നെയും കാലുകൊണ്ട് മഞ്ഞ് വെള്ളത്തിലേക്ക് തട്ടി വീഴ്ത്തി. വെള്ളത്തിൽ വീണ മഞ്ഞുപാളികളെല്ലാം ചേർന്ന് വിചിത്ര രൂപത്തിലുള്ള ഒരു വലിയ മഞ്ഞു കൂമ്പാരമായി മാറി. ഇതിനിടയിൽ സവുഷ്കിൻ മുന്നോട്ട് നടന്ന് അരുവിയുടെ മീതെ ചാഞ്ഞുകിടക്കുന്ന ഒരു മരക്കൊമ്പിൽ ഇരിപ്പുറപ്പിച്ചത് ടീച്ചർ അറിഞ്ഞതേയില്ല. അതറിഞ്ഞപ്പോൾ ടീച്ചർ വേഗം നടക്കാൻ തുടങ്ങി. വെണ്ണക്കാൽ പോലെ മിനുസമുള്ള ജലനിരപ്പിൽ നിഴലുകൾ തെന്നിത്തെന്നി വേഗത്തിൽ പാഞ്ഞുകൊണ്ടിരുന്നു. നോക്കൂ, മഞ്ഞുപാളികൾ എത്ര ഘനം കുറഞ്ഞതാണ്! അവയ്ക്ക് കീഴെ വെള്ളം ഒഴുകുന്നതുപോലും കാണാൻ കഴിയുന്നുവല്ലോ. അത് വെള്ളത്തിന്റെ ഒഴുക്കല്ല അന്ന വാസ്ലിയേവ്ന, ഞാൻ പിടിച്ചുകുലക്കിയ മരക്കൊമ്പുകളുടെ നിഴലാണ്. ഇവിടെ ഈ വനപ്രദേശത്ത് താനൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലതെന്ന് നാവ് കടിച്ചുകൊണ്ട് അവർ ചിന്തിച്ചു. സവുഷ്കിൻ മുന്നിൽ വഴികാട്ടിയായി നടക്കാൻ തുടങ്ങി. സ്വൽപ്പം കുനിഞ്ഞ് എല്ലാം ശ്രദ്ധിച്ചുകൊണ്ടാണ് അവൻ നടന്നിരുന്നത്. വൃക്ഷനിരകൾക്കും മഞ്ഞുപാളികൾക്കും അവിടുത്തെ ശാന്തതയ്ക്കും അവസാനമില്ലെന്ന് തോന്നും വണ്ണം ആ സങ്കീർണമായ പാത വനപ്രദേശത്തുകൂടി പോയിക്കൊണ്ടേയിരുന്നു. ചിലയിടങ്ങളിൽ മാത്രം സൂര്യപ്രകാശം ഇരുട്ടിനെ അകറ്റിയിരുന്നു. പെട്ടെന്ന് മരങ്ങളുടെ എണ്ണം കുറഞ്ഞു. മങ്ങിയ നീലനിറമുള്ള ഒരു വിടവ് പ്രത്യക്ഷപ്പെട്ടു. അന്തരീക്ഷത്തിൽ കനം കുറഞ്ഞ ശുദ്ധവായുവിൻ്റെ സാന്നിധ്യവും അനുഭവപ്പെട്ടു. വനപ്രദേശത്തെ ആ ഇടുങ്ങിയ വഴി സൂര്യപ്രകാശത്തിൽ തിളങ്ങുന്ന ഒരു തുറന്ന പ്രദേശം.

എത്തിച്ചേർന്നു. മഞ്ഞിൽ 1000 വെള്ളി നക്ഷത്രങ്ങൾ വെട്ടിത്തിളങ്ങി. കാട് ഇതോടെ അവസാനിച്ചുവെന്ന് അന്ന വാസ്ലിയേവ്നയ്ക്ക് മനസ്സിലായി. തുറന്ന വിശാലമായ ആ മൈതാനത്തിൽ ക്ഷേത്രഗോപുരം പോലെ ഭീമാകാരനും ഉന്നതനുമായ ഒരു ഓക്കുമരം തിളങ്ങുന്ന മഞ്ഞു വസ്ത്രം ധരിച്ച് പ്രൗഢിയോടെ നിന്നിരുന്നു. ശാഖകളെല്ലാം വിടർത്തി ഗാംഭീര്യത്തോടെ വളരാൻ ഇടം കൊടുക്കുന്നതുപോലെ മറ്റു മരങ്ങൾ അവരുടെ ജ്യേഷ്ഠ സഹോദരനായ ഓക്കുമരത്തിൽ നിന്ന് ബഹുമാനത്തോടെ മാറിയാണ് വളർന്നിരുന്നത്. ആ മരത്തിൻ്റെ താഴെയുള്ള ശാഖകൾ പന്തലിച്ച് മൈതാനത്തിന് മുകളിൽ ഒരു മേലാപ്പ് തന്നെയായി തീർന്നിരുന്നു. ഓക്കുമരത്തിൻ്റെ തടിക്ക് 3 ആളുകൾ പിടിച്ചാലെത്താൻ കഴിയാത്തത്ര വണ്ണമുണ്ടായിരുന്നു. തടിയുടെ കട്ടിയുള്ള പുറന്തൊലി ചാലുകൾ വീണ് വിണ്ടിരുന്നു. അവയിൽ തങ്ങി നിന്നിരുന്ന മഞ്ഞ് വെള്ളനൂലുകൾ പോലെ കാണപ്പെട്ടു. ഓക്കുമരം അതിൻ്റെ ശരത്കാല പത്രങ്ങൾ പൂർണമായും പൊഴിച്ചിരുന്നു. അതിനാൽ മരത്തിൻ്റെ അഗ്രം വരെ മഞ്ഞ് തങ്ങി നിൽക്കുന്ന ഇലകൾ കാണാമായിരുന്നു. അപ്പോൾ ഇതാണ് നിന്റെ ശിശിരത്തിലെ ഓക്കുമരം അല്ലേ സവുഷ്കിൻ? അന്ന വാസ്ലിയേവ്ന വിസ്മയത്തോടെ ചോദിച്ചു. സവുഷ്കിൻ ശിശിരത്തിലെ ഓക്കുമരമെന്ന് ആവർത്തിച്ചു പറഞ്ഞതിൻ്റെ അർത്ഥം ടീച്ചർക്ക് തികച്ചും മനസ്സിലായെന്ന് തോന്നുന്നു. അന്ന വാസ്ലിയേവ്ന ഓക്കുമരത്തിൻ്റെ അടുത്തേക്ക് ശങ്കയോടെ ഒരടി വച്ചു. കാനനത്തിൻ്റെ കാവൽഭടനായ ശക്തിമാനായ ആ ഓക്കുമരം ഔദാര്യത്തോടെ എന്ന് തോന്നും വണ്ണം തൻ്റെ ശാഖകൾ ചലിപ്പിച്ച് അവരെ നോക്കി തലയാട്ടി. സവുഷ്കിൻ തൻ്റെ പഴക്കം ചെന്ന ചങ്ങാതിയായ ഓക്കുമരത്തിൻ്റെ ചുവട്ടിൽ ടീച്ചറുടെ മനസ്സിലെ ചിന്തകളറിയാതെ ബഹളം വച്ചിരുന്നു. നോക്കൂ ടീച്ചർ, കിതച്ചുകൊണ്ടവൻ കനമേറിയ ഒരു മഞ്ഞകട്ട പൊക്കിയെടുത്തുകൊണ്ട് പറഞ്ഞു. അതിൻ്റെ ഇടയിൽ ധാന്യങ്ങളും ദ്രവിച്ച ഇലകളും കിടന്നിരുന്നു. അവക്കിടയിൽ ഒരു കുഴിയിൽ ചിലന്തിവല പോലെ ദ്രവിച്ച ഇലകൾ കൊണ്ട് പുതച്ച് കൊച്ചു പന്തുപോലെയുള്ള ഒരു ജീവിയുണ്ട് ഇരിക്കുന്നു. കൊച്ചു കൊച്ചു സൂചികൾ പോലെയുള്ള മുള്ളുകൾ അതിൻ്റെ ശരീരത്തെ പൊതിഞ്ഞിരുന്നു. അതൊരു കൊച്ചു മുള്ളൻ പന്നിയാണെന്ന് ടീച്ചർക്ക് മനസ്സിലായി. നോക്കൂ, അവൻ എത്ര സുഖമായി ഉറങ്ങുന്നു എന്ന് പറഞ്ഞ് സവുഷ്കിൻ മുള്ളൻ പന്നിയെ ഇലകൾ കൊണ്ടുള്ള കരിമ്പടം പുതപ്പിച്ചു. പിന്നെ അവൻ വേറൊരു വേരിൻ്റെ അടിയിൽ നിന്ന് മഞ്ഞു മാറ്റിയപ്പോൾ ഒരു ഗുഹ പ്രത്യക്ഷപ്പെട്ടു. തവിട്ട് നിറമുള്ള തവള ഗുഹയിലിരിക്കുന്നു. കടലാസ് കൊണ്ട് നിർമ്മിച്ച ഒരു പാവത്തവളയെപ്പോലെയായിരുന്നു അത്. അതിൻ്റെ പുറംതൊലി ഗ്ലാസ് പോലെ മിന്നിയിരുന്നു. സവുഷ്കിൻ അതിനെ തൊട്ടുനോക്കി. പക്ഷേ അത് അനങ്ങാതിരുന്നു. ചത്തപോലെ അഭിനയിക്കുകയാണ്, അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പക്ഷേ സൂര്യവെളിച്ചം തട്ടിയാൽ മതി, അവൻ ജീവൻ വെച്ച് ചാടാൻ തുടങ്ങും. തൻ്റെ ആ കൊച്ചു സാമ്രാജ്യത്തിലെ അമൂല്യ വസ്തുക്കളെല്ലാം ടീച്ചർക്ക് കാണിക്കാൻ അവൻ ആഗ്രഹിച്ചു. വണ്ടുകൾ, പല്ലികൾ, ഓന്തുകൾ, 100 കണക്കിന് ഷഡ്പദങ്ങൾ തുടങ്ങിയവയെല്ലാം ഓക്കുമരത്തിൻ്റെ വേരുകളിൽ ആവാസം ഉറപ്പിച്ചിരുന്നു. ചില ജന്തുക്കൾ വേരിൻ്റെ അടിയിൽ താമസിച്ചു. വേറെ ചിലവ വേരിൻ്റെ ചുളിവുകളിൽ അഭയം തേടി. ഇനിയും ചില സൂക്ഷ്മജീവികൾ തടിയുടെ പുറംതൊലിയിലെ ചാലുകളെ ആവാസ കേന്ദ്രമാക്കി. അവയെ തിരിച്ചറിയാൻ തന്നെ പ്രയാസമായിരുന്നു. അവ മരത്തിൻ്റെ ഒരു ഭാഗം പോലെ തോന്നിച്ചു. പല ജീവികളും ഹേമന്തത്തിലെ കഠിനമായ ശൈത്യത്തിൽ സുഖസുഷുപ്തിയിലാണ്ടുകിടക്കുകയായിരുന്നു. ഇവയെപ്പറ്റിയെല്ലാം സവുഷ്കിൻ ടീച്ചർക്ക് താൽപ്പര്യത്തോടെ വിവരിച്ചു കൊടുത്തു. ജീവനാധാരമായ, സ്നേഹം നിറഞ്ഞ, ചൂടും കരുത്തും വീര്യവും നിറഞ്ഞ ഓക്കുമരം അനവധി ജീവികൾക്ക് അഭയം നൽകിയിരുന്നു. ഈ മരത്തേക്കാൾ അനുയോജ്യമായ വേറൊരു താമസ സ്ഥലം കണ്ടുപിടിക്കാൻ അവയ്ക്ക് സാധ്യമായിരുന്നില്ല. അന്ന വാസ്ലിയേവ്ന തനിക്ക് അപരിചിതമായ കാട്ടിലെ നിഗൂഢത നിറഞ്ഞ ജീവിതം ശ്രദ്ധിച്ച് അതിൽ മുഴുകി നിർവൃതി പൂണ്ട് ഏറെ നേരം നിന്നു. അപ്പോൾ സവുഷ്കിൻ വിഷമത്തോടെ പറയുന്നത് കേട്ടു. ഓ, അമ്മ ജോലിക്ക് പോയിരിക്കും, നമുക്കവരെ കാണാൻ പറ്റുകയില്ല. ടീച്ചർ പെട്ടെന്ന് കൈയുയർത്തി വാച്ചിൽ നോക്കി. 3 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. താനൊരു കെണിയിലകപ്പെട്ടതായി ടീച്ചർക്ക് അനുഭവപ്പെട്ടു. താൻ പറയാൻ പോകുന്ന നിരുപദ്രവമായ നുണയ്ക്ക് ഓക്കുമരത്തോട് മനസ്സിൽ ക്ഷമയാചിച്ചുകൊണ്ട് അവർ പറഞ്ഞു. ശരി സവുഷ്കിൻ, എളുപ്പവഴി എപ്പോഴും വിശ്വാസയോഗ്യമല്ല എന്നാണ് നമ്മുടെ യാത്ര സൂചിപ്പിക്കുന്നത്. ഭാവിയിൽ നീ പ്രധാന പാതയിൽ കൂടി വന്നാൽ മതി. ഈശ്വര, അന്ന വാസ്ലിയേവ്ന വേദനയോടെ വിചാരിച്ചു.

ഇതിലും തുറന്ന മനസ്സോടെ എന്റെ കഴിവില്ലായ്മയെ പറ്റി ഞാൻ എങ്ങനെ ഏറ്റുപറയും? അന്നേ ദിവസം പഠിച്ച എല്ലാ ഗുണപാഠങ്ങളെ പറ്റിയും അവരോർത്തു. ശരി സവുഷ്കിൻ, നിന്റെ കൂടെയുള്ള നടത്തത്തിന് നന്ദി. തീർച്ചയായും കാട്ടിലെ വഴിയിലൂടെയും നിനക്ക് പോകാം, നിനക്ക് അതാണ് പ്രിയമെങ്കിൽ. സവുഷ്കിൻ്റെ മുഖം ലജ്ജ കൊണ്ട് തുടുത്തു. ഇനി ഒരിക്കലും നേരം വൈകി ക്ലാസ്സിലെത്തില്ലെന്ന് വാക്കുകൊടുക്കാൻ അവൻ ആഗ്രഹിച്ചു. പക്ഷേ നുണ പറയാനുള്ള ഭയം അവനെ അതിന് സമ്മതിച്ചില്ല. ഞാൻ ടീച്ചറെ തിരിച്ചു കൊണ്ടുപോയാക്കാം, തൊപ്പി തലയിൽ വെച്ചുകൊണ്ട് അവൻ പറഞ്ഞു. അത് സാരമില്ല സവുഷ്കിൻ, ഞാൻ തനിയെ പോയിക്കോളാം. അവൻ സംശയത്തോടെ ടീച്ചറെ നോക്കിയ ശേഷം അടുത്ത് നിൽക്കുന്ന മരത്തിൽ നിന്ന് ഒരു കമ്പൊടിച്ച് അതിൻ്റെ വളഞ്ഞ അറ്റം ഒടിച്ചു കളഞ്ഞ ശേഷം ടീച്ചർക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ടീച്ചർ എൽക്കിനെ കണ്ടുമുട്ടുകയാണെങ്കിൽ അതിൻ്റെ പുറത്ത് പതുക്കെ ഒരടി കൊടുത്താൽ മതി, അത് ഓടിപ്പോകും. അല്ലെങ്കിൽ വടി കൊണ്ട് തൊട്ട് അതിനെ ഉണർത്തിയാൽ മതി. അടി കിട്ടിയതുകൊണ്ട് ദേഷ്യം വന്ന് അത് നമ്മുടെ കാട് തന്നെ എന്നേക്കുമായി വിട്ടുപോയാലോ? വളരെ നല്ലത് സവുഷ്കിൻ, ഞാൻ ഒരിക്കലും നമ്മുടെ എൽക്കിനെ തല്ലുകയില്ല. പോരെ. കുറച്ചു ദൂരം നടന്ന ശേഷം അന്ന വാസ്ലിയേവ്ന തിരിഞ്ഞു നോക്കി. ഓക്കുമരത്തെ ഒന്നുകൂടി കാണാൻ വേണ്ടി. അസ്തമയ സൂര്യന്റെ പ്രകാശത്തിൽ കുങ്കുമ നിറം പൂണ്ട് ആ കൂറ്റൻ മരം അവിടെ നിന്നിരുന്നു. ആ മരത്തിന്റെ അരികിൽ ഒരു ചെറിയ രൂപവും അവർ കണ്ടു. സവുഷ്കിൻ അവിടെ തന്നെ നിൽപ്പുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. തന്റെ സ്കൂൾ ടീച്ചറുടെ കാവൽക്കാരനായി അവിടെ നിൽക്കുകയാണ്. പെട്ടെന്ന് ടീച്ചർക്ക് തോന്നി, ഈ കാനനത്തിലെ ഏറ്റവും വിസ്മയകരമായ വസ്തു ശിശിരത്തിലെ ആ ഓക്കുമരമല്ല, ഈ കൊച്ചു മനുഷ്യനാണ്. അസാധാരണക്കാരനായ, ഒരിക്കലും ആർക്കും ഒന്നിനും പിടികൊടുക്കാത്ത ഭാവിയിലെ പൗരൻ, ജന്മനാടിനു വേണ്ടി ജീവൻ വെടിഞ്ഞ യോദ്ധാവിന്റെയും ഷവർ നേഴ്സിന്റെയും പുത്രൻ. അന്ന വാസ്ലിയേവ്ന വാത്സല്യത്തോടെ അവന് നേരെ കൈവീശി. വളഞ്ഞു പോകുന്ന ആ ഒറ്റയടി പാതയിൽ കൂടി തന്റെ മടക്കയാത്ര തുടർന്നു.

കഥായനത്തിൽ കേട്ടത് യൂറി നഗീബിൻ്റെ ശിശിരത്തിലെ ഓക്കുമരം. മൊഴിമാറ്റം ഡോക്ടർ സി തങ്കം. അവതരണം ടാനിയ ലൂയിസ്. അവലംബം ദ സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ്.

സുരീലി ആവാസ്. സുരീലി ആവാസിന്റെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സൂഫി സംഗീതവും ഗസലുകളും വ്യത്യസ്ത ഗാനശാഖകളാണെങ്കിലും പ്രശാന്തതയാണ് രണ്ടിൻ്റെയും മുഖമുദ്ര. അർത്ഥവത്തായ വരികളിലൂടെയും മനസ്സിനെ ഭ്രമിപ്പിക്കുന്ന സംഗീതത്തിലൂടെയും ഈ രണ്ട് ഗാനശാഖകളും നമ്മൾ

ആനന്ദത്തിൻ്റെ പരകോടിയിലെത്തിക്കുന്നു. ഇവ തമ്മിൽ ഇങ്ങനെ ഒരു ബന്ധം ഉള്ളതുകൊണ്ടുകൂടിയാവാം പല സൂഫി സംഗീതജ്ഞർക്കും അനായാസം ഗസൽ ഗായകരാവാനും സാധിക്കുന്നത്. അങ്ങനെയുള്ളൊരു ഗായികയാണ് സുരീലി ആവാസിൻ്റെ ഇന്നത്തെ അധ്യായത്തിലൂടെ പരിചയപ്പെടുത്തുന്നത്. ആബിദ പർവീൻ, സൂഫി സംഗീതത്തിൻ്റെ രാജ്ഞി എന്നറിയപ്പെടുന്ന പ്രശസ്ത സൂഫി ഗസൽ ഗായിക. ഈ ഇതിഹാസ ഗായികയുടെ ശബ്ദം നമുക്കിന്ന് കൂട്ടാം.

സംഗീതജ്ഞരുടെ മകളായിരുന്നതുകൊണ്ട് തന്നെ നന്നി ചെറുപ്പത്തിലെ സംഗീതം പഠിക്കാൻ അവർക്ക് അവസരം ലഭിച്ചു. സൂഫി ഗായകനായിരുന്ന പിതാവ് ഉസ്താദ് ഗുലാം ഹൈദർ തന്നെയായിരുന്നു ആബിദയുടെ പ്രഥമ സംഗീതാധ്യാപകൻ. പിന്നീട് പ്രശസ്ത ഗായകൻ ഉസ്താദ് സലാമത്ത് അലി ഖാന്റെ ശിഷ്യയായ ആബിദ പർവീൻ കവാലി, ഗസൽ, കാഫി എന്നീ സംഗീത ശാഖകളിലും നൈപുണ്യം നേടി.

1970s ആബിദ പർവീണിന്റെ സംഗീത ജീവിതം ആരംഭിക്കുന്നത്. സൂഫി ആരാധനാലയങ്ങളിലും കച്ചേരികളിലും അവരുടെ അഭൗമ ശബ്ദം അലയടിച്ചു. ഒരിക്കൽ കേട്ടാൽ ആരും മറക്കാത്ത ആ ശബ്ദമാധുരിക്ക് ഒരുപാട് ആരാധകരുമുണ്ടായി. സൂഫി സന്യാസി വര്യരുടെയും കവികളുടെയും വരികളായിരുന്നു ആദ്യകാലങ്ങളിൽ ആബിദ പർവീൺ ആലപിച്ചിരുന്നത്. ബുള്ളേ ഷാ, ഷാ അബ്ദുൾ ലത്തീഫ്, സച്ചാൽ സർമസത്ത് എന്നിവരുടെ വരികൾ ആബിദ ആലപിക്കുമ്പോൾ ആത്മീയതയും പ്രണയവും ഒരുപോലെ പ്രതിഫലിച്ചിരുന്നുവെന്ന് പറയപ്പെടുന്നു.

ഒട്ടനേകം ഗസൽ സൂഫി ആൽബങ്ങളാണ് ആബിദ പർവീണിന്റെ സ്വരമാധുരിയിൽ പുറത്തിറങ്ങിയിരിക്കുന്നത്. തേരെ ഇഷ്ക് നചായ, യാർക്കോ ഹംനാജ, ദോസ്ത് തുടങ്ങിയ അവരുടെ ഗാനങ്ങൾ ഇന്നും ആസ്വാദകർക്ക് പ്രിയപ്പെട്ടതാണ്. ഉറുദു, സിന്ധി, പഞ്ചാബി, ഹിന്ദി, അറബിക്, നേപ്പാളി, പേർഷ്യൻ തുടങ്ങിയ ഭാഷകളിലെല്ലാം ഇവർ ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. മാത്രമല്ല, മഹാപ്രതിഭകളായ ഫരീദ ഖാനും ഗുൽസാർ എന്നിവരോട് ചേർന്ന് ആബിദ പർവീൻ പ്രവർത്തിച്ചപ്പോഴെല്ലാം ലഭിച്ചത് ഹിറ്റുകളായിരുന്നു. ഇന്ന് പാകിസ്ഥാനിലെ മാത്രമല്ല, സൗത്ത് ഏഷ്യയിലെ തന്നെ ഏറ്റവും ജനപ്രിയ ഗായകരിൽ ഒരാളാണ് ആബിദ.

ലോകമെമ്പാടുമുള്ള ശ്രോതാക്കളുടെ ഹൃദയങ്ങളെ സംഗീതം കൊണ്ട് തൊട്ടുണർത്തിയ ആബിദ പർവീനിനെ തേടി നിരവധി പുരസ്കാരങ്ങളും എത്തിയിട്ടുണ്ട്. പാകിസ്ഥാന്റെ പരമോന്നത സിവിലിയൻ ബഹുമതികളായ പ്രൈഡ് ഓഫ് പെർഫോമൻസ് അവാർഡ്, സിത്താരായി ഇന്ത്യാസ് അവാർഡ്, ബീഗം അക്തർ അക്കാഡമി ഓഫ് ഗസൽ ഇൻ ഇന്ത്യയുടെ

ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡ് എന്നിവയെല്ലാം ഇതിലുൾപ്പെടുന്നു. സൂഫി സംഗീതവും ഗസൽ സംഗീതവും ഒരുപോലെ സമന്വയിക്കുന്ന ഈ ഇതിഹാസ ഗായിക ഇന്നും തൻ്റെ കാലാതീതമായ ഭക്തിയും ശ്രുതിമധുരമായ ശബ്ദവും കൊണ്ട് ആസ്വാദകരെ വിസ്മയിപ്പിക്കുന്നു. ഇവരുടെ തന്നെ വാക്കുകൾ കടമെടുത്താൽ സംഗീതം ഒരു തരം സുഖപ്പെടുത്തലാണ്, പലതരം വേദനകളിൽ നിന്നുള്ള സുഖപ്പെടുത്തൽ. അതിനാൽ ഇനിയും അനേകം ഹൃദയങ്ങളെ സുഖപ്പെടുത്താൻ ആബിദ പർവീണിൻ്റെ ഗസലുകൾക്ക് സാധിക്കട്ടെ.

സർവോന്മുഖ വികസനത്തിന്റെ ചിറകിലേറി ഭാരതം മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ഭാരതത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും കോട്ടം വരുത്തുന്ന ഏതൊരു ഘടകത്തെയും പൂർണമായും തുടച്ചു നീക്കാൻ ഭാരത സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ടോക്കിൻ കുഴലിലൂടെ ഭാരതത്തിന്റെ ഐക്യത്തെയും ജനങ്ങൾക്കിടയിലുള്ള സമത്വ സാഹോദര്യ മനോഭാവത്തെയും ശിഥിലമാക്കാൻ പഞ്ചാബിലെ ഖലിസ്ഥാൻ വിഘടനവാദികളും ഛത്തീസ്ഗഡിലെ നക്സലൈറ്റ് പ്രവർത്തകരും നടത്തിവന്നിരുന്ന ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ പൊതുസമൂഹത്തെ ഏകോപിപ്പിക്കാൻ കഴിഞ്ഞത് ഭാരത സർക്കാർ ആവിഷ്കരിച്ച വിവിധ വികസനോന്മുഖ പദ്ധതികൾ നിമിത്തമായിരുന്നു എന്നുള്ളത് ഭാരതീയ ജനതയ്ക്കൊന്നാകെ അത്യധികം അഭിമാനകരമായ വസ്തുതയാണ്. ദശാബ്ദങ്ങളോളം ഭാരതത്തിന്റെ ആഭ്യന്തര സുരക്ഷയെ പ്രതികൂലമായി ബാധിച്ച ഘടകമായിരുന്നു നക്സലിസം. വനമേഖലകളും ആദിവാസി ഭൂരിപക്ഷ പ്രദേശങ്ങളും കേന്ദ്രീകരിച്ചായിരുന്നു നക്സലൈറ്റുകളുടെ വിഘടന പ്രവർത്തനങ്ങൾ നടന്നിരുന്നത്. നക്സലിസം പിടിമുറുക്കിയ പ്രദേശങ്ങൾ ചുവപ്പ് ഇടനാഴികളെന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇത്തരം പ്രദേശങ്ങൾ മുഖ്യധാരയിൽ നിന്നും തികച്ചും ഒറ്റപ്പെട്ടുപോയിരുന്നു. നക്സൽ ബാധിത പ്രദേശങ്ങൾ വികസന പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാന സൗകര്യങ്ങളുടെയും അഭാവത്തിൽ സദാ ആക്രമണങ്ങളുടെ ഭീതിയിൽ അകപ്പെട്ടുപോയ അവസ്ഥയിലായിരുന്നു പിന്നിട്ട അനേകം ദശാബ്ദങ്ങൾ. എന്നാൽ ആ അവസ്ഥയിൽ നിന്നും അത്യധികം പ്രതീക്ഷാനിർഭരമായ മാറ്റങ്ങളാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാരത സർക്കാർ 2024 നടപ്പിലാക്കിയ ഓപ്പറേഷൻ കഗാർ 2026 മാർച്ച് 31 നക്സലിസത്തിന്റെ വേരുകൾ പൂർണമായും ഭാരതത്തിന്റെ മണ്ണിൽ നിന്നും പിഴുതെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയതാണ്. നക്സൽ ബാധിത വനമേഖലകളിലും മറ്റും ഭാരതത്തിന്റെ സുരക്ഷാസേനകൾ നടത്തിയ കൃത്യതയാർന്ന നീക്കങ്ങളുടെ ഫലമായി നക്സലിസത്തിന്റെ പ്രഭാവം ക്ഷയിച്ചു. ഇതോടൊപ്പം നക്സൽ ബാധിത മേഖലകളിൽ സർക്കാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും പുനരധിവാസ പ്രവർത്തനങ്ങളും നക്സലിസം ഉപേക്ഷിക്കാൻ നക്സൽ അനുഭാവികൾക്ക് പ്രചോദനമേകി. 2025 പ്രധാന നക്സൽ നേതാക്കളെ ഉന്മൂലനം ചെയ്യാൻ സുരക്ഷാസേനകൾക്ക് സാധിച്ചു എന്നുള്ളത് ഓപ്പറേഷൻ കഗാറിന്റെ വിജയമാണ്. ഭാരത സർക്കാർ നടപ്പിലാക്കിയ സാമ്പത്തിക സഹായങ്ങളും നൈപുണ്യ പരിശീലനങ്ങളും തൊഴിൽ വികസന പദ്ധതികളുമെല്ലാം നക്സലിസം ഉപേക്ഷിച്ച് മുഖ്യധാരയുടെ ഭാഗഭാക്കാവാൻ നക്സൽ അനുഭാവികൾക്ക് പ്രചോദനമേകി. നക്സൽ ബാധിത പ്രദേശങ്ങളിൽ ഭാരത സർക്കാർ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കിയത്. തന്മൂലം മികച്ച റോഡുകളും ഇലക്ട്രിസിറ്റി, മൊബൈൽ നെറ്റ്വർക്കുകളും ആരോഗ്യ സേവനങ്ങളുമെല്ലാം ഇന്ന് സുലഭമായിരിക്കുന്നു. ഈ പ്രദേശങ്ങളിലെ ജനങ്ങൾ ഭാരത സർക്കാരിൽ തികഞ്ഞ വിശ്വാസമുള്ളവരാണ് ഇന്നിപ്പോൾ. തത്ഫലമായി ഒരു കാലത്ത് ഭാരതത്തിലുടനീളം ഭീതി വിതച്ച നക്സൽ പ്രസ്ഥാനം ഇന്ന് നാമാവശേഷമായിക്കൊണ്ടിരിക്കുകയാണ്. ദശാബ്ദങ്ങൾക്കൊടുവിൽ ആദ്യമായി മുൻപുണ്ടായിരുന്ന നക്സൽ ബാധിത പ്രദേശങ്ങളെല്ലാം ഇന്ന് ഒറ്റക്കെട്ടായി ശാന്തിയുടെയും സമാധാനത്തിന്റെയും നിർവൃതിയിൽ ഭാരതത്തിന്റെ സാർവത്രിക വികസനത്തിൽ പങ്കാളികളായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡ്യുവൽ ഡിഗ്രി മാസ്റ്റേഴ്സ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ വർഷം സെയിന്റ് തെരേസസ് കോളേജിലും രണ്ടാം വർഷം UKയിലെ പ്രശസ്തമായ ലീഡ്സ് ബക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും പഠനം നടത്തി കോഴ്സ് പൂർത്തിയാക്കാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. മെയ് മാസം ആരംഭിക്കുന്ന കോഴ്സിലേക്ക് പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. ഫോൺ നമ്പർ 6282402318.

എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡ്യുവൽ ഡിഗ്രി മാസ്റ്റേഴ്സ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ വർഷം സെയിന്റ് തെരേസസ് കോളേജിലും രണ്ടാം വർഷം യു കെയിലെ പ്രശസ്തമായ ലീഡ്സ് ബക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും പഠനം നടത്തി കോഴ്സ് പൂർത്തിയാക്കാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. മെയ് മാസം ആരംഭിക്കുന്ന കോഴ്സിലേക്ക് പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. ഫോൺ നമ്പർ 6282402318.

0: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡ്യുവൽ ഡിഗ്രി മാസ്റ്റേഴ്സ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ വർഷം സെയിന്റ് തെരേസസ് കോളേജിലും രണ്ടാം വർഷം UKയിലെ പ്രശസ്തമായ ലീഡ്സ് ബക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും പഠനം നടത്തി കോഴ്സ് പൂർത്തിയാക്കാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. മെയ് മാസം ആരംഭിക്കുന്ന കോഴ്സിലേക്ക് പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. ഫോൺ നമ്പർ 6282402318.

നമസ്കാരം, എന്റെ പേര് അഞ്ജന. റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനി പരിപാടിയിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ. വളരെയധികം നല്ല ഓർമ്മകൾ സമ്മാനിച്ച നിമിഷങ്ങളാണ് ഇവിടെ ഉണ്ടായത്. നിങ്ങൾക്കും നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനും അനുഭവങ്ങൾ പങ്കുവെക്കാനും ഇവിടെ അവസരമുണ്ട്. അതിനായി റേഡിയോ കൊച്ചി 90 FM ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 6238810755. നമ്പർ ഒരിക്കൽ കൂടി 6238810755.